0: വചനങ്ങളിലൂടെ.
1: വെള്ളം തീയെ കെടുത്തും പോലെ ദാനധർമ്മങ്ങൾ തിന്മകളെ കെടുത്തിക്കളയും.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ 91.7 FM, Qatar's favorite radio station.

सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

Radio Suno 91.7 FM. 91.7 FM. Qatar's favorite radio station.

0: നോക്കുവാൻ നീ പഠിച്ചോ.
1: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സനോ 91.7 FM, ഖത്തർസ് ഫേവറേറ്റ്.

0: this Morning Safari only on Radio Snow 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
3: ഇൻ അസോസിയേഷൻ വിത്ത്
4: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
5: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411133.
6: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗ്ഗർ.
3: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്. ഹെൽത്തി സ്മൈൽസ് എനി ടൈം. ഫോർ മോർ ഇൻഫർമേഷൻ കോൾ 4411133.
4: ആൻഡ് ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർ മാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ്, വേർ ദ വേൾഡ് കംസ് ടു ഷോപ്പ്.
5: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം. എല്ലാവർക്കും സ്നേഹത്തോടുകൂടി സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. ഒരു പുതിയ ദിവസമാണ്, June 28th, ഞായറാഴ്ച ദിവസമാണ്. എല്ലാവർക്കും ഒരു ഹാപ്പി സൺഡേ വിഷ് ചെയ്യുന്നു. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആണ്. ഇതൊരു വേൾഡ് കപ്പ് മോർണിംഗ് ആണ് എന്നുള്ളത് പറയേണ്ടി വരും, കാരണം മത്സരങ്ങളും അതിൻ്റെ അപ്ഡേറ്റുകളൊക്കെ നമ്മൾ ഇങ്ങനെ നോക്കി പോകുന്ന ഒരു സമയം തന്നെയാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത്. എന്തായാലും ചരിത്രം കുറിക്കലുകളും ചരിത്രം നിറഞ്ഞ നിമിഷങ്ങളും ഒക്കെ വേൾഡ് കപ്പിൻ്റെ പല ഭാഗത്തു നിന്നും മത്സരങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വേൾഡ് കപ്പ് ഫുട്ബോളിൽ ആദ്യമായിട്ട് നോക്കൗട്ട് സ്റ്റേജിലേക്ക് യോഗ്യത നേടി ചരിത്രം രചിച്ചു എന്നുള്ളതാണ്. കോംഗോ എന്ന് പറയുന്ന ടീം ആ ഒരു ചരിത്ര നേട്ടത്തിലേക്കാണ് എത്തിക്കഴിഞ്ഞിരിക്കുന്നത്.
6: Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
7: In association with
8: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.
5: ആ ഒരു ചരിത്ര നേട്ടത്തിന്റെ അപ്ഡേറ്റ് ആണ് ആദ്യം തന്നെ എനിക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. അതായത് ഗ്രൂപ്പ് കെയിലെ ആവേശകരമായിട്ടുള്ള ഒരു പോരാട്ടത്തിൽ ഒരു ഗോളിന് പിന്നിട്ട് നിന്ന ശേഷം ഉസ്ബെക്കിസ്ഥാനെ 3-1 എന്ന് പറയുന്ന ആ ഒരു സ്കോറിനെ തകർത്തുകൊണ്ട് ആഫ്രിക്കൻ കരുത്തരായിട്ടുള്ള കോംഗോ നോക്കൌട്ട് ബർത്ത് ഉറപ്പിച്ചു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അവരുടെ അടുത്തൊരു മത്സരം എന്ന് പറയുന്നത് ബുധനാഴ്ചയായിരിക്കും ആ ഒരു മാച്ച് നടക്കാനായിട്ട് പോകുന്നത്. അന്ന് ഇംഗ്ലണ്ടായിരിക്കും കോംഗോയ്ക്ക് എതിരാളികളായിട്ട് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊരു വേൾഡ് കപ്പ് മോർണിംഗ് ആണ്, വിശേഷങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ അപ്�േറ്റുകളിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാനായിട്ടുണ്ട്. കൂടെ നിങ്ങളുടെ നല്ല നല്ല മെസ്സേജുകൾക്കായിട്ടും വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സ്പെഷ്യൽ മെസ്സേജുകൾ, സ്പെഷ്യൽ വിഷസ്, വിശേഷങ്ങൾ എല്ലാം തന്നെ അയക്കാവുന്നതാണ്. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകളെല്ലാം തന്നെ പോരട്ടെ. ഈ ദിവസം ലൈഫിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു നല്ല ദിവസമായിട്ട് മാറട്ടെ എന്നുള്ള ആശംസകൾ നൽകിക്കൊണ്ടാണ് നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോകുന്ന. ഒരു കവർ സോങ്ങാണ് കേൾക്കുന്നത്, ശ്യാമ മേഘമേ എന്നുള്ള പാട്ടിൻ്റെ സനാ മൊയ്തുട്ടി വേർഷൻ.

0: മെസ്സി, റൊണാൾഡോ, എംബാപ്പെ, ഹാലൻഡ്, ഡെംബലെ, വിനീഷ്യസ് ജൂനിയർ. ലോകകപ്പിന്റെ ആവേശം വാനോളം. പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും? വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar. In association with
1: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് ഡ്രിവൻസ് പാർട്ണർ.
2: മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു.
3: എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷോബി തിലകൻ.
4: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ 91.7 FM.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗ്ഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആണ്. ഫുട്ബോൾ ലോകത്ത് നിന്നുള്ള അപ്ഡേറ്റുകളാൽ നിറയുന്ന ഒരു ദിവസമാണ് ഈ ഒരു ദിവസത്തെ മോർണിംഗ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഒരു വേൾഡ് കപ്പ് മോർണിംഗ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് ഈ ദിവസത്തെ കാണാമെന്നുള്ളതാണ്. അപ്ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് നിങ്ങളുടെ മെസ്സേജിലേക്ക് വന്നിട്ട് ഞാൻ ബാക്കി വിശേഷങ്ങളിലേക്ക് എല്ലാം വരുന്നതായിരിക്കും കേട്ടോ. നൈജീരിയയിൽ നിന്ന് നമസ്കാരം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷാജു ശ്രീധർ ആളുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് ബിജു ആളുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. മണി മച്ചിങ്ങൽ ആളുടെ മെസ്സേജ് ഉണ്ട്. സ്നേഹിക്കാനുള്ള കഴിവ് എത്രത്തോളം കൂടുന്നു അതിൽ കൂടുതൽ കഴിവ് വേണം അതിൻ്റെ വേദന സഹിക്കാൻ. ശുഭദിനം എന്ന് പറഞ്ഞിട്ട് ജിജു ശരത്തിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. കൂടെ തന്നെ അനൂജയുടെ ഒരു മെസ്സേജ് ഉണ്ട്. ഞങ്ങളുടെ മകൻ ഓക്കെ ആദ്യക്കുട്ടൻ്റെ ഓക്കെ അഥർവ എന്നാണ് പേര് കേട്ടോ, ആദ്യക്കുട്ടൻ്റെ 7th ബർത്ത്ഡേ ആണെന്ന് ഒന്ന് വിഷ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ബിലേറ്റഡ് വിഷസ് വളരെ സ്നേഹത്തോടുകൂടി അഥർവിനും സ്നേഹത്തോടുകൂടി നമ്മൾ വിഷ് ചെയ്യുന്നു. ഹാരിസ് സിപിയുടെ മെസ്സേജ് ഇങ്ങനെയാണ്, ഞാൻ ജെമിനി ഒരു കൂട്ടുകാരനെ പോലെ പല കാര്യങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഓക്കെ ഇന്നലത്തെ മെസ്സേജുകളാണ് കേട്ടോ ഇത് കൂടുതലും എൻ്റെ കൺമുണിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് അടുത്തൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മോർണിംഗ് മെസ്സേജാണ് നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ എല്ലാവർക്കും ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അതോടൊപ്പം ഒരു മോർണിംഗ് മെസ്സേജ് നീതി മോഹൻ്റെ എത്തിയിട്ടുണ്ട്. രാജേഷ് മട്ടക്കലിൻ്റെ ഗുഡ് മോർണിംഗ് എത്തുന്നുണ്ട്. പ്രഭുവും അടമ്പിക്കാട്ടിൽ എല്ലാവർക്കും ഒരു നല്ല ദിവസം സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. മുരളി അദ്ദേഹത്തിൻ്റെ ഒരു മോർണിംഗ് മെസ്സേജും കിട്ടിയിട്ടുണ്ട്. പിന്നെ പ്രദീപാണ് മോർണിംഗ് മെസ്സേജ് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ ഡിയർ വൺസിനുള്ള സ്പെഷ്യൽ വിഷസും വിശേഷങ്ങളും ഒക്കെ അയക്കേണ്ട സമയമാണ്. 5000097 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ആ ഒരു മെസ്സേജുകളൊക്കെ പോരുന്ന സമയത്ത് ഏതായാലും മത്സരത്തിൻ്റെ ഒരു ആവേശം എങ്ങനെയൊക്കെ ആയിട്ടുണ്ട്, എന്തൊക്കെയാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്നുള്ളതൊക്കെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് അർജൻറ്റീന ജോർഡൻ മാച്ചിൻ്റെ ഒരു അപ്ഡേറ്റിലേക്ക് കൂടി നമുക്ക് എത്താനായിട്ടുണ്ട്. അർജൻറ്റീന മുന്നിട്ട് നിൽക്കുകയാണ് 2 ഗോളുകൾക്ക്. അതോടൊപ്പം ജോർദാൻ ഒരു ഗോൾ ഇപ്പോൾ തിരിച്ചടിച്ചിട്ടുണ്ട് കേട്ടോ. അവരുടെ ഒരു 55-ാമത്തെ മിനിറ്റിലാണ് അവർ ഒരു ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. മുസ അൽ ഥമാരി അദ്ദേഹമാണ് ജോർദാനായിട്ട് സ്കോർ ചെയ്തിട്ടുള്ളത്. അതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. 2-1 എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ അർജൻറ്റീന ജോർഡൻ മാച്ചിൻ്റെ വിശേഷങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സുപ്രഭാതം എല്ലാവർക്കും, എല്ലാവർക്കും ഒരു എനർജറ്റിക് ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഉമേഷ് എത്തിയിട്ടുണ്ട്. തിരിച്ചും ഉമേഷിനും ഒരു അടിപൊളി ഡേ വിഷ് ചെയ്യുന്നു. വിജീഷ് ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ് വിജീഷ്, ഒരു നല്ല ഡേ സ്പെഷ്യലി വിഷ് ചെയ്തുകൊണ്ട് ഞാൻ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. അതിനുശേഷം ഞാൻ ബാക്കി അപ്ഡേറ്റ്സിലേക്ക് പെട്ടെന്ന് വരുന്നതായിരിക്കും കേട്ടോ.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on
3: Huawei App Gallery.
4: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
5: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
4: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നുവെന്ന് ഉറപ്പാക്കൂ. കൂടുതൽ
5: വിവരങ്ങൾക്കായി visit cbq.qa.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗ്ഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical centers, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just

0: water bill. Stay hydrated and stay tuned.
1: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
2: Brought to you by
3: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
0: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
4: ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും മനസ്സിലായി. വെള്ളം കുടിക്കാനുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ കേട്ടു പോകുന്ന ടൈമാണ്. അതാ മത്സരം എങ്ങനെ അതിഗംഭീരമായിട്ട് അർജന്റീന വേഴ്സസ് ജോർഡൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഗ്രൂപ്പ് ജെയിലെ ഒരു ഒരു പോരാട്ടമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അർജന്റീന 2 ഗോളുകൾക്ക് മുന്നിട്ടേ നിൽക്കുന്നു. ജോർഡൻ 1 ഗോൾ തിരിച്ചടിച്ചു എന്നുള്ളതാണ് ഏറ്റവും. അവരുടെ 55-ാമത്തെ മിനിറ്റിലായിരുന്നു ഒരു ഗോള് ജോർഡൻ തിരിച്ചടിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും വളരെയധികം ആധിപത്യത്തോടു കൂടി തന്നെ അർജന്റീന ഇങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. 1 ഗോൾ മടക്കി

ഗുഡ് മോർണിംഗ് തിരിച്ചും പറയുന്നു. വിജയൻ ആർ എസ് ഈ ദിവസത്തിന്റെ കുറേ പ്രാധാന്യങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ എനിക്ക് അയച്ചു വന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഡി കെയുടെ വക ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് അദ്ദേഹത്തിനും നമ്മളെ സ്നേഹത്തോടുകൂടി വിഷ് ചെയ്യുകയാണ്. ഇനിയും നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും ഇതുപോലെ നല്ല നല്ല വിശ്വസം വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്കൊന്ന് അയച്ച് തരാവുന്ന സമയമാണ്. 5000 9 1 7 എന്ന നമ്പറിലേക്ക്. എങ്ങനെയാകും ഈ ഒരു മത്സരം? എന്താണ് നിങ്ങളുടെ ഒരു പ്രഡിക്ഷൻ? മത്സരം 70-ാമത്തെ മിനിറ്റിലേക്ക് കടന്നു കഴിഞ്ഞു. വളരെ ഗംഭീരമായിട്ട് ജോർഡൻ വേഴ്സസ് അർജന്റീന മാച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് എവിടെ ചെന്ന് നിൽക്കും? 2-1 എന്ന് പറയുന്ന സ്കോറിലാണ് ഇപ്പോൾ മാച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫൈനൽ സ്കോർ ഇങ്ങനെ തന്നെ ആയിരിക്കുമോ തുടരുക? എന്താണ് നിങ്ങളുടെ ഒരു ഒരു അഭിപ്രായം? ഒരു ഗോൾ കൂടി ഇനി അർജന്റീനയുടെ ഭാഗത്ത് നിന്ന് വീഴാൻ ചാൻസ് ഉണ്ടോ, സാധ്യതയുണ്ടോ? ഒന്ന് ഗസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗസ് ചെയ്യാവുന്നതാണ്. 5000 9 1 7 എന്ന നമ്പറിലേക്ക്. ഇന്നൊരു വേൾഡ് കപ്പ് മോർണിംഗ് എന്ന് പറഞ്ഞ പോലെ തന്നെ മത്സരങ്ങൾ നടക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു അപ്ഡേറ്റുകളിലൂടെയാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും മെസ്സേജിൽ പറയാം. ഗുഡ് മോർണിംഗ് ഡിയർ സിസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്യൂട്ടിഫുൾ ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് റിയാസ് തീറ്റുണ്ട്. വെരി ഗുഡ് മോർണിംഗ് റിയാസ്. അപ്പോൾ എന്തായാലും 2-1 തന്നെ മത്സരം മുന്നോട്ട് പോകുന്നു. അർജന്റീന ജോർഡൻ മാച്ചാണ് ഇപ്പോൾ വേൾഡ് കപ്പിൽ എല്ലാവരുടെയും ശ്രദ്ധ നേടി മുന്നോട്ട് പോകുന്ന മത്സരം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും എങ്ങനെയാകും എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രെഡിക്ഷൻസ് ഒക്കെ തന്നെ പറയാവുന്നതാണ്. 5000 9 1 7 എന്ന നമ്പറിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. മഹാസമുദ്രം എന്ന സിനിമയിലെ പാട്ടാണ് നമ്മളിപ്പോൾ കേൾക്കാനായിട്ട് പോകുന്നത്, ദാസേട്ടൻ്റെ ശബ്ദത്തിൽ.

0: Let's play football.
1: Football Mania.
2: തൊള്ളായിരത്തി 81 ദിവസങ്ങൾക്ക് ശേഷം ആ മഞ്ഞ കുപ്പായത്തിൽ നെയ്മർ. ബ്രസീൽ ആരാധകർ കാത്തിരുന്ന നിമിഷം. ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ താരം നെയ്മർ സ്കോട്ട്ലൻഡിനെതിരായ മത്സരത്തിൽ കളത്തിലേക്ക് ഇറങ്ങി. 76 മിനിറ്റിലായിരുന്നു നെയ്മർ എത്തിയത്. ഗ്യാലറി ഒന്നടങ്കം കരഘോഷത്തോടുകൂടിയാണ് താരത്തെ വരവേറ്റത്. നെയ്മറിന്റെ തിരിച്ചുവരവ് ഇനിയുള്ള മത്സരങ്ങളിൽ ബ്രസീലിന് കൂടുതൽ കരുത്ത് പകരും.
1: Football Mania.
3: Hi, this is Aparna Balamurli.
4: Majavai nikriya panjir mitaya.
5: You are listening to
3: Radio Suno 91.7 KT KT Kutuguda.
5: You're listening to
1: Morning Sabha. Leon Radio Suno 91.7 FM.
2: ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങൾ കലന്നിറയുന്ന ദിവസമാണ് ഈ ഒരു മോർണിംഗ് എന്ന് പറയുന്നത്.
0: Let's play football.
1: Football Mania. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
6: In association with
7: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
2: അങ്ങനെ മത്സരത്തിന്റെ അതിഗംഭീരമായിട്ടുള്ള വിശേഷങ്ങൾ കൂടി നമ്മൾ അറിഞ്ഞു പോകുന്ന സമയമാണ്. സമയം 6 മണി കഴിഞ്ഞ് 39 മിനിറ്റാണ്. അർജന്റീന ജോർഡൻ മാച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. 2 ഗോളുകൾക്ക് അർജന്റീന മുന്നിട്ട് നിൽക്കുന്നു. അതിഗംഭീരമായിട്ട് മത്സരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഈ മത്സരത്തിന്റെ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതാദ്യമായിട്ട് അർജന്റീന ഈ വേൾഡ് കപ്പിൽ ഒരു ഗോൾ വഴങ്ങിയത് ഈ മത്സരത്തിലാണ് എന്ന് പറയുന്ന ഒരു പ്രത്യേകത കൂടി ഇന്നത്തെ മാച്ചിനുണ്ട് എന്നുള്ളതാണ്. 2-1 എന്ന് പറയുന്ന സ്കോറിൽ തന്നെയാണ് അർജന്റീന ജോർഡൻ മാച്ച് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു മത്സരം ഈ പറഞ്ഞപോലെ തന്നെ പോർച്ചുഗൽ ഫാൻസിന് കുറച്ച് സങ്കടമൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും ഇല്ല. ഈ പറഞ്ഞപോലെ തന്നെ ഗോൾ രഹിത സമനില എന്നുള്ള രീതിയിലേക്കായിരുന്നു ലോകകപ്പ് ഗ്രൂപ്പ് കെയിലെ ആവേശകരമായിട്ടുള്ള അവസാന പോരാട്ടം എന്ന് പറയുന്നത് കൊളംബിയയും പോർച്ചുഗലും തമ്മിലായിരുന്നു. ആ ഒരു മത്സരം ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞു. ഇരു ടീമുകളും നേരത്തെ തന്നെ നോക്കൌട്ടൊക്കെ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിലും ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകുക എന്നുള്ള ലക്ഷ്യമിട്ടാണ് രണ്ട് ടീമുകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ മയാമി സ്റ്റേഡിയത്തിൽ നടന്ന മാച്ചിൽ ഇരു ടീമുകളും മികച്ച പ്രകടനം പുറത്തെടുത്തെങ്കിലും ഗോളുകൾ മാത്രം അങ്ങോട്ട് അവിടെ സംഭവിച്ചില്ല എന്നുള്ളതാണ്. തുടർച്ചയായിട്ടുള്ള 25 ലോകകപ്പ് മത്സരങ്ങൾക്ക് ശേഷം ഇതാദ്യമായിട്ടാണ് കൊളംബിയ ഒരു മത്സരത്തിൽ ഗോൾ നേടാതെ സമനിലയിലാകുന്നത് എന്നുള്ള ഒരു ഒരു കാര്യം കൂടി ആ ഒരു മാച്ചിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. വിജയത്തിൽ കുറഞ്ഞതൊന്നും പോർച്ചുഗലിന് ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകാൻ പോരായിരുന്നു. പക്ഷേ എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ ഗോളുകളൊന്നും അവിടെ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. ഗോൾ രഹിത സമനിലയിൽ ആ ഒരു മത്സരം അങ്ങനെ അവസാനിച്ചു എന്നുള്ളതാണ്. എന്തായാലും ഇനി വരാൻ പോകുന്ന മത്സരങ്ങൾ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ജേതാക്കളായിട്ടുള്ള കൊളംബിയ 4 July കൻസാസ് സിറ്റിയിൽ നടക്കുന്ന നോക്കൌട്ട് മത്സരത്തിൽ ഘാനേനെയാണ് നേരിടാനായിട്ട് പോകുന്നത്. ഗ്രൂപ്പിലെ 2nd സ്ഥാനക്കാരായിട്ടുള്ള പോർച്ചുഗൽ 3 July നടക്കുന്ന മാച്ചിൽ ക്രൊയേഷ്യനെ നേരിടും. അപ്പോൾ ഈ 2 മത്സരങ്ങളാണ് ഈ ഗ്രൂപ്പ് ഈ ഒരു സ്റ്റേജിൽ അവർക്ക് അവരെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ പറഞ്ഞ കൊളംബിയ വേഴ്സസ് ഘാന നമ്മൾ കാണും, പോർച്ചുഗൽ വേഴ്സസ് ക്രൊയേഷ്യ 3 July നമ്മൾ കാണുന്നതായിരിക്കും എന്നുകൂടി അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്, ചെന്നൈ ബീറ്റ്സിലേക്ക്.
8: Chennai beats
9: Tamil head of the hour
10: in the art of podumakkolanda

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.
6: Just feel like you're home.
7: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആയിട്ടുണ്ട്. June 28th, ഞായറാഴ്ച ദിവസമാണ്. ഏറ്റവും പുതിയ ഫുട്ബോൾ വിശേഷങ്ങളിലേക്ക്, വേൾഡ് കപ്പ് വിശേഷങ്ങളിലേക്ക് നമ്മൾ വരികയാണ്.
0: Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
8: In association with
9: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
7: ജോർദാൻ അർജന്റീന മത്സരം അങ്ങനെ അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മത്സരത്തിൽ പറയേണ്ട ആവശ്യമില്ല, നമ്മളിങ്ങനെ പ്രതീക്ഷിച്ച് തന്നെ നിൽക്കുകയാണ് അങ്ങനെ തന്നെ സംഭവിക്കും എന്നുള്ളത് നമുക്കറിയാമായിരുന്നു. തുടർച്ചയായിട്ടുള്ള 7 ലോകകപ്പ് മത്സരങ്ങളിൽ ഗോളടിക്കുന്ന ആദ്യ താരം എന്ന റെക്കോർഡ് ലയണൽ മെസ്സി സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടി ഈ മത്സരത്തിനുണ്ട് കേട്ടോ. ആ ഒരു മത്സരത്തോടുകൂടി തന്നെ ജോർദാനെതിരെ അർജന്റീന ഒരു തകർപ്പൻ വിജയം സ്വന്തമാക്കിയിട്ടുണ്ട്. 1-3 ഗോളുകൾക്കാണ് മെസ്സിയും സംഘവും വിജയിച്ച് കയറിയിട്ടുള്ളത്. ഈ വേൾഡ് കപ്പിൽ മെസ്സിയുടെ ഗോൾ നേട്ടം ഇതോടെ 6 എന്നുള്ള അടിപൊളിയൊരു ഒരു നമ്പറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതോടെ ഗ്രൂപ്പിൽ 3 മത്സരങ്ങളും വിജയിച്ച് 1-ാം സ്ഥാനക്കാരായിട്ടാണ് ലയണൽ മെസ്സിയും സംഘവും നോക്കൌട്ടിനായിട്ട് ഒരുങ്ങുന്നത്. 19-ാം മിനിറ്റിലും 31-ാം മിനിറ്റിലും ഒക്കെ അതിഗംഭീരമായിട്ട് അർജന്റീന സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ മത്സരത്തിൽ അർജന്റീനയുടെ അതിഗംഭീര വിജയം നമ്മൾ കാണുന്നു. ഇനിയിപ്പോൾ July 4th പുലർച്ചെ നടക്കുന്ന റൗണ്ട് ഓഫ് 32 മാച്ചിൽ ലോകകപ്പിലെ കന്നിക്കാരായിട്ടുള്ള കേപ് വെർദെയാണ് അർജന്റീനയുടെ എതിരാളികളായിട്ട് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു മത്സരത്തിനായിട്ടുമൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ എന്തായാലും അർജന്റീനയുടെ അതിഗംഭീര ഒരു വിജയം കൂടി കണ്ടുകൊണ്ടാണ് ഇന്നത്തെ മോർണിംഗ് സവാരി ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. വീണ്ടും ഒരു അർജന്റീന മോർണിംഗ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. തീർച്ചയായിട്ടും മെസ്സി മോർണിംഗ്, അർജന്റീന മോർണിംഗ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് ബാക്കി വിശേഷങ്ങളിലേക്ക് നമ്മൾ എത്താനായിട്ട് പോകുന്നത്. ഞാൻ വായിച്ച ഒരു ആർട്ടിക്കിളാണ് കേട്ടോ. ആ ആർട്ടിക്കിൾ റിലേറ്റഡ് ആയിട്ട് കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുകയായിരുന്നു. എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ആർട്ടിക്കിളിൻ്റെ ഹെഡ്ലൈൻ കണ്ടപ്പോൾ തന്നെ ഞാനൊന്ന് നോക്കി, ഇത് കൊള്ളാമല്ലോ സംഭവം എന്ന് വിചാരിച്ചു. വേറെ ഒന്നുമല്ല, സമയമില്ലാത്ത മലയാളികൾ, അതായത് സമയമില്ലെന്ന് പറയാൻ പോലും സമയമില്ലാത്ത ആളുകൾ. നമ്മളങ്ങനെയായി മാറിയിട്ടുണ്ടോ? സമയമില്ലെന്ന് പറയാൻ പോലും സമയമില്ലാത്ത രീതിയിലേക്ക് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണോ? ആ ഒരു സംഭവത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ടുണ്ട്. അതിന് മുൻപായിട്ട് ഞാൻ അടുത്ത പാട്ടുകൂടി തരികയാണ്. ഈ മണിക്കൂറിലെ ഫസ്റ്റ് സോങ്ങിലേക്ക് മോർണിംഗ് സവാരി എത്തുന്നു. അതിനുശേഷം നമ്മുടെ സമയത്തെക്കുറിച്ച് കുറച്ചധികം വിശേഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് ഈ പാട്ടുകളൊന്ന് ആസ്വദിച്ച് വേഗത്തിൽ വരാം.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil.
2: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗ്ഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just feel.

ഹൃദയം സിനിമയിലെ പാട്ടാണ് കേട്ടത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആണ്. എന്തായാലും പോർച്ചുഗൽ ഫാൻസിന് ഇപ്പോൾ ഭയങ്കര ഒരു ഹൃദയവേദനയുണ്ട് എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ്. റിനീഷിന്റെ മെസ്സേജ്, ഗുഡ് മോർണിംഗ് നിസ, ഓ ആ ഒരു ഗുഡ് മോർണിംഗിന് ഒരു കടുപ്പം കൂടുതലാണല്ലോ. ഗുഡ് മോർണിംഗ് നിസ, മെസ്സി മാജിക് വീണ്ടും. ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല. പോർച്ചുഗൽ പോസ്റ്റ് ആടി ഉലഞ്ഞു കൊളംബിയൻ അറ്റാക്കിൻ്റെ മുമ്പിൽ. ഫസ്റ്റ് റൗണ്ടിൽ ഇങ്ങനെയാണെങ്കിൽ സെക്കൻഡ് റൗണ്ടിൽ എന്താകും അണ്ണൻ്റെ കാര്യം എന്ന് കൂടി ചോദിക്കുന്നുണ്ട്. എന്തായാലും ഓൾമോസ്റ്റ് പോർച്ചുഗൽ ഫാൻസ് എല്ലാവരും ഒരു സങ്കടത്തിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെയാണെങ്കിൽ എവിടെ പോയി നിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും പോർച്ചുഗൽ ഫാൻസ് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മറുപടികൾ എന്താണ് എന്നുള്ളത് പറയാവുന്നതാണ്. 5000097 എന്ന നമ്പറിലേക്ക്. പ്രഭു മാടമ്പിക്കാട്ടിൽ മെസ്സിയുടെ ആ ഒരു സന്തോഷം, മെസ്സിയുടെ അടുത്ത ഗോൾ കൂടി കണ്ടതിൻ്റെ സന്തോഷമാണല്ലേ, അടിപൊളി അടിപൊളി. അങ്ങനെ എന്തായാലും ഇന്നത്തെ ദിവസം ഒരു അർജന്റീന മോർണിംഗ് എന്ന് തന്നെ പറയാം. അതിഗംഭീരമായിട്ടുള്ളൊരു വിജയം അർജന്റീന വീണ്ടും സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അധികം സന്തോഷകരമായിട്ടുള്ള അർജന്റീന ഫാൻസിനെ വീണ്ടും സെലിബ്രേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഒരു ഒരു ദിവസം, ഒരു മത്സരം കൂടി വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും മാത്രമല്ല, ഒരു സൈഡിൽ അർജന്റീന ഫാൻസ് സന്തോഷിക്കുന്ന സൈഡിൽ, മറു സൈഡിൽ പോർച്ചുഗൽ ഫാൻസായിട്ടുള്ള ഞങ്ങൾ വിഷമിക്കുകയാണ്, സുഹൃത്തുക്കളെ കരയുകയാണ്, വിഷമിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം ഇനി വരുന്ന മത്സരങ്ങളും അപ്ഡേറ്റുകളും ഒക്കെ അറിയാനായിട്ട്. ഞാനിങ്ങനെ പറഞ്ഞു വന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ വായിച്ചൊരു ആർട്ടിക്കിളിനെ കുറിച്ചാണ് കേട്ടോ. ഈ ആർട്ടിക്കിളിൻ്റെ ഒരു ഹെഡ്ലൈൻ എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ളൊരു ഹെഡ്ലൈനാണ്. സമയമില്ലെന്ന് പറയാൻ പോലും സമയമില്ലാത്ത മലയാളികൾ. ശരിയാണോ അത്? ഞാനിപ്പോൾ ഫ്രീ ആണ്, ഈ ഒരു വാചകം അവസാനമായിട്ട് ആരാണ് പറഞ്ഞതെന്ന് ചരിത്രകാരന്മാർ ഇപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് എല്ലാവർക്കും തിരക്കാണല്ലോ. വന്ന് വന്ന് ഫോട്ടോയിൽ കാണുന്ന മലയാളിക്ക് മാത്രമേ തിരക്കില്ലാത്തതായിട്ടുള്ളൂ എന്താണൊരവസ്ഥ അല്ലേ. ഈ തിരക്ക് ആരാണെന്ന്, ഈ തിരക്ക് എന്താണെന്നുള്ളത് ആരും വിശദീകരിക്കില്ല. ചോദിക്കുന്ന ആളും അന്വേഷിക്കില്ല, കാരണം അയാളും ഭയങ്കര തിരക്കിലാണ്. അപ്പം അതുകൊണ്ട് പൊതുവെ കേരളത്തിലേക്ക് നോക്കുവാണെങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വസ്തു തേങ്ങയോ റബ്ബറോ ഒന്നും അല്ല, തിരക്കാണത്രേ. ഒന്നിനും സമയം കിട്ടുന്നില്ല എന്നുള്ളത് മലയാളിയുടെ ഒരു മുദ്രാവാക്യമായിട്ട് മാറുന്നുണ്ടോ? രാവിലെ 6 മണിക്ക് നമ്മൾ എണീക്കുകയാണെങ്കിൽ തന്നെ ഉടൻ സുഹൃത്തിൻ്റെ ഒരു റിമൈൻഡർ മെസ്സേജ് വരും, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ കാര്യം നോക്കിയായിരുന്നോ, ശ്രദ്ധിച്ചിരുന്നു, എന്തെങ്കിലും കാര്യം നടക്കുമോ എന്ന് ചോദിക്കുമ്പോഴും ചിലപ്പോൾ മറുപടി ചിലപ്പോൾ നമ്മൾ കൊടുക്കുക, അയ്യോ സമയം കിട്ടിയില്ല കേട്ടോ, എന്തായാലും ടൈം തീരെ കിട്ടിയില്ല, നോക്കാം നോക്കാം നോക്കാം എന്നുള്ളതായിരിക്കും നമ്മൾ ചിലപ്പോൾ റിപ്ലൈ ആയിട്ട് പറഞ്ഞു പോകും. പക്ഷേ ഇത് പറയുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഒരു 5-6 റീൽ ആ സമയത്തിനുള്ളിൽ ചിലപ്പോൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാകും. ഈ സമയം എന്ന് പറയുന്ന ഒരു വിചിത്രമായിട്ടുള്ള സംഭവമാണ്. നമ്മൾ അന്വേഷിക്കുന്ന സ്ഥലത്ത് അത് കാണില്ല, വേണ്ടാത്ത സ്ഥലങ്ങളിൽ ചിലപ്പോൾ കൂമ്പാരമായിട്ട് അത് കിടക്കുന്നുണ്ടാകും. ചിലപ്പോൾ നമ്മൾ ജിമ്മിൽ പോകാത്ത ആളായിരിക്കും, പക്ഷേ ജിമ്മിൽ പോകുന്ന ആളുകളുടെ വീഡിയോ നമ്മൾ കാര്യമായിട്ട് കാണുന്നുണ്ടാകും. ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രശ്നം സമയക്കുറവാണോ അതോ നമ്മുടെ ഒരു അറ്റൻഷൻ മാറിപ്പോകുന്നതാണോ, എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? കുറച്ചൊക്കെ അടുപ്പമുള്ള ചോദ്യമായിട്ട് തോന്നുന്നുണ്ടോ? നമ്മളുടെ ഒരു സമയക്കുറവിനെക്കുറിച്ച് നമ്മൾ എപ്പോഴും പറയുന്ന സമയത്ത് ശരിക്കും സമയക്കുറവില്ലാഞ്ഞിട്ട് സമയക്കുറവായതുകൊണ്ടാണോ, അതോ നമ്മളുടെ അറ്റൻഷൻ ഒന്ന് മാറിപ്പോകുന്നത്, നമ്മുടെ ശ്രദ്ധയൊന്ന് മാറിപ്പോകുന്നത് കൊണ്ട് നമുക്ക് സമയമില്ല എന്ന് തോന്നുന്നതാണോ, എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? ഈ ഒരു ചോദ്യം കണക്റ്റ് ആകുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മറുപടികൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വിളിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വിളിക്കാം 444-444-917 എന്ന നമ്പറിലേക്ക്. 444-444-917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കാം, അല്ലെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയക്കാം 5000097 എന്ന നമ്പറിലേക്ക്. നമ്മൾ ശരിക്കും ഈ സമയമില്ല, സമയക്കുറവാണ്, ഭയങ്കര ബിസിയാണ്, ഭയങ്കര തിരക്കാണെന്ന് പറയുന്നതാണോ, അത് നമ്മളുടെ ഒരു അറ്റൻഷനും നമ്മളുടെ ശ്രദ്ധയൊക്കെ ഒന്ന് മാറിപ്പോകുന്നത് കൊണ്ട് നമ്മുടെ ഒരു തോന്നലാണോ അത്? എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത്? കണക്റ്റ് ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിച്ച് അത് സംസാരിക്കാവുന്നതാണ്, അഭിപ്രായം ഷെയർ ചെയ്യാം 444-444-917 എന്ന നമ്പറിലേക്ക്, അല്ലെങ്കിൽ മെസ്സേജിൽ പറഞ്ഞോളൂ 5000097 എന്ന നമ്പറിലേക്ക്. വരത്തൻ മൂവിയിലെ പാട്ടാണ് ഇപ്പം നമ്മൾ കേൾക്കുന്നത്. സമയം 7 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആണ്.

0: services. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Spotify
1: and
0: Ghana.
2: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
0: മെസ്സി, റൊണാൾഡോ, എംബാപ്പെ, ഹാലൻഡ്, ഡെംബെലെ, വിനീഷ്യസ് ജൂനിയർ, ലോകകപ്പിന്റെ ആവേശം വാനോളം. പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും? വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
3: In association with
2: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗ്ഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical centers, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.
6: Just feel like you're home.
7: Chennai beats.
8: Tamil head of the hour.
9: In the art of podumakkolanda

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411-1133.
5: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
6: Just feel like you're
7: നമ്മളുടെ ഡിസ്കഷൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്തും നേരെ നമ്മളൊന്ന് വേൾഡ് കപ്പ് വിശേഷങ്ങളിലേക്ക് കൂടി പോവുകയാണ്.
8: Let's play football.
9: Football Mania. Every goal, every match, every moment of the FIFA World Cup 2026. Brought to you by Valvoline by Aramco. The original motor oil. Proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service. Salwa Road Qatar.
10: In association with...
11: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.
7: മത്സരങ്ങളുടെ അപ്ഡേറ്റുകളൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു പോകുന്ന സമയത്ത് എം കെ എന്നുള്ള അക്കൗണ്ടിൽ നിന്ന് എനിക്കൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. അർജന്റീന മാത്രമല്ല ഇന്ന് ഇംഗ്ലണ്ട് മോർണിംഗോ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അർജന്റീന ബ്രസീൽ ഫാൻസ് മാത്രമല്ല ഇംഗ്ലണ്ട് ഫാൻസും ഉണ്ട് എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു മാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബെല്ലിംഗ്ഹാം തുടക്കമിടുന്നു, ഫിനിഷ് ചെയ്യുന്നത് കെയ്ൻ. അങ്ങനെ പനാമേനെ വീഴ്ത്തി ഇംഗ്ലണ്ട് നോക്കൌട്ടിലേക്ക് എത്തിയ കാഴ്ചയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുള്ളത്. ലോകകപ്പിന്റെ ഗ്രൂപ്പ് എൽ പോരാട്ടമാണ് നമ്മൾ കണ്ടത് കേട്ടോ. പനാമയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തകർത്തുകൊണ്ട് ഇംഗ്ലണ്ട് റൗണ്ട് ഓഫ് 32 പ്രവേശിച്ചിരിക്കുന്നു. ഗോൾ അടിച്ചും അടുപ്പിച്ചും ഒക്കെ ജൂഡ് ബെല്ലിംഗ്ഹാം എന്ന് പറയുന്ന ആ താരം കളം നിറഞ്ഞ് കളിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല കേട്ടോ, ഇംഗ്ലണ്ടിന്റെ ലോകകപ്പ് ഹിസ്റ്ററിയിൽ തന്നെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരൻ എന്ന് പറയുന്ന ആ ഒരു ചരിത്ര നേട്ടം ഹാരി കെയ്ൻ, ക്യാപ്റ്റൻ ഹാരി കെയ്ൻ സ്വന്തമാക്കുന്നു. അങ്ങനെ വിജയത്തോടുകൂടി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ടാണ് ഇംഗ്ലണ്ടിന്റെ നോക്കൌട്ടിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത്. അതിഗംഭീരമായിട്ടുള്ള ഒരു കാഴ്ചയ്ക്കാണ് ഇംഗ്ലണ്ട് ഫാൻസും അല്ലെങ്കിൽ ഫുട്ബോൾ ഫാൻസും ഒക്കെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ പറഞ്ഞപോലെ തന്നെ മത്സരം സ്റ്റാർട്ട് ചെയ്ത് 5 മിനിറ്റുകൾക്കകം തന്നെ ബെല്ലിംഗ്ഹാം നൽകിയ മനോഹരമായിട്ടുള്ള ഒരു ക്രോസ്, ഒരു കിഡിലൻ ഹെഡറിലൂടെ ഹാരി കെയ്ൻ വലയിലാക്കുന്നു. അങ്ങനെ ഈ പറഞ്ഞപോലെ തന്നെ അതിഗംഭീരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഫുട്ബോൾ നിമിഷങ്ങൾ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേൾഡ് കപ്പിൽ ഇംഗ്ലണ്ടിനായിട്ട് ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരമെന്ന ഇതിഹാസ താരം ഗാരി ലിനേക്കറുടെ 10 ഗോളുകൾ എന്ന് പറയുന്ന ആ ഒരു റെക്കോർഡ് കെയ്ൻ പഴങ്കതയാക്കിയിരിക്കുന്നു. ലോകകപ്പിൽ കെയ്ൻ്റെ സമ്പാദ്യം എന്ന് പറയുന്ന ഹാരി കെയ്ൻ്റെ സമ്പാദ്യം എന്ന് പറയുന്ന ഇപ്പോൾ 11 ഗോളുകളാണ് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇനി വരും മത്സരങ്ങളിൽ ഇംഗ്ലണ്ട് കൂടുതൽ കരുത്തോടെ അതിഗംഭീരമായിട്ട് തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ്.

0: Let's play football.
1: Football Mania. Every goal, every match, every moment of the FIFA World Cup 2026. Brought to you by Valvoline by Aramco, the original motor oil. Proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
2: In association with
3: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.
4: കൂടെ നമ്മളിങ്ങനെ സംസാരിച്ചു വന്നത് സമയത്തെ കുറിച്ചിട്ടാണ്. നമ്മളിപ്പോൾ പറയാറുണ്ട് റീലുകൾ കാണുന്നു ഒന്നും കുഴപ്പമല്ല ഈ പറഞ്ഞ പോലെ തന്നെ, പക്ഷേ ഈ പറഞ്ഞ പോലെ വിനോദം ജീവിതത്തിന് ആവശ്യമാണ്. ഇത്തരത്തിൽ റീലുകൾ കാണുന്നു, ഇഷ്ടപ്പെട്ട വീഡിയോസ് കാണുന്നു ഒക്കെ ജീവിതത്തിലെ ആവശ്യമാണ്. ചിരിക്കാനും ആസ്വദിക്കാനും ഒക്കെ എല്ലാവർക്കും അതിൻ്റെതായ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ പ്രശ്നം വിനോദമല്ല, വിനോദം അറിയാതെ വിനോദം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ കേന്ദ്ര കഥാപാത്രം അല്ലെങ്കിൽ ഹീറോ ആയിട്ട് മാറുമ്പോഴാണ് നമ്മൾ സമയം ചെലവഴിക്കുന്നുവെന്ന് കരുതുമ്പോൾ പലപ്പോഴും സമയം തന്നെയാണ് നമ്മളെ ചെലവഴിക്കുന്നത്. ഇന്നത്തെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ കയ്യിൽ ക്യാഷ് ഇല്ലാത്തതൊന്നുമല്ല, ശ്രദ്ധക്കുറവാണ്. ഏറ്റവും അതായത് പണം നഷ്ടപ്പെട്ടാൽ നമുക്ക് തിരികെ സമ്പാദിച്ചെടുക്കാനായിട്ട് സാധിക്കും, സമയം നഷ്ടപ്പെട്ടാൽ എങ്ങനെയൊക്കെ വേണമെങ്കിലും നമുക്കത് നികത്താൻ സാധിക്കും. പക്ഷേ നമ്മളുടെ ശ്രദ്ധ, നമ്മളുടെ ഒരു അറ്റൻഷൻ അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ കുറച്ച് പാടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ചിലർക്ക് 24 മണിക്കൂറുകൾ കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും, മറ്റു ചിലർക്ക് അതേ 24 മണിക്കൂർ എവിടെ പോയെന്ന് പോലും മനസ്സിലായി എന്ന് വരില്ല. അപ്പം വ്യത്യാസം സമയത്തിലല്ല, നമ്മുടെ ശ്രദ്ധയിലുണ്ടാകുന്ന മാറ്റങ്ങളിലാണ് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? ശരിക്കും നമുക്ക് സമയമില്ലാഞ്ഞിട്ടാണ് ഈ പറഞ്ഞ പോലെ നമ്മളുടെ അറ്റൻഷൻ മാറിപ്പോകുന്നത് കൊണ്ടാണോ, നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് മാറിപ്പോകുന്നതാണോ പ്രധാനപ്പെട്ട കാര്യം? എന്താണ് ഈ കാര്യത്തിൽ നിങ്ങളുടെ ഒരു അഭിപ്രായം എന്നറിയാൻ ആഗ്രഹമുണ്ട്. വിളിക്കാം 444-9417 എന്ന നമ്പറിലേക്ക്, അല്ലെങ്കിൽ മെസ്സേജുകളിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് അറിയിക്കുക കേട്ടോ. 500-00-917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മൾ കേൾക്കാൻ പോകുന്നത് പോക്കിരി രാജ മൂവിയിലെ ദാസേട്ടനും സുജാത ചേച്ചിയും ചേർന്ന് പാടിയ ഒരു ബ്യൂട്ടിഫുൾ പാട്ട് നിങ്ങൾക്ക് അരികിലേക്ക് ദാ എത്തിക്കൊണ്ടിരിക്കുന്നു. മോർണിംഗ് സവാരിയിൽ ഞാൻ നിസ നിങ്ങൾക്കൊപ്പം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno. 91.7 FM. Radio
1: Suno. Qatar's happiness frequency.
2: Radio Suno.
3: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
3: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
5: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
6: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
7: Let's play football.
8: Football Mania.
9: തൊള്ളായിരത്തി 81 ദിവസങ്ങൾക്ക് ശേഷം ആ മഞ്ഞ കുപ്പായത്തിൽ നെയ്മർ. ബ്രസീൽ ആരാധകർ കാത്തിരുന്ന നിമിഷം. ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ താരം നെയ്മർ സ്കോട്ട്ലൻഡിനെതിരായ മത്സരത്തിൽ കളത്തിലേക്കിറങ്ങി. 76th minute നെയ്മർ എത്തിയത്. ഗ്യാലറി ഒന്നടങ്കം കരഘോഷത്തോടുകൂടിയാണ് താരത്തെ വരവേറ്റത്. നെയ്മറിന്റെ തിരിച്ചുവരവ് ഇനിയുള്ള മത്സരങ്ങളിൽ ബ്രസീലിന് കൂടുതൽ കരുത്തു പകരും.
7: Let's play football.
8: Football Mania.

0: സമയം.
1: ഹായ് നമസ്കാരം, ഞാൻ ശ്രീകുമാർ, നിങ്ങളുടെ പ്രിയപ്പെട്ട ലോളിതനാണ്.
0: യു ആർ ലിസ്ണിംഗ് ടു
1: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: Water bill. Stay hydrated and stay tuned.
2: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
3: Brought to you by
4: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
5: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
6: ഇന്ന് ഹ്യൂമിഡിറ്റി കൂടാൻ ചാൻസ് ഉള്ള ദിവസം കൂടിയാണ്. അപ്പൊ വെള്ളം കുടിക്കാനായിട്ട് ഓർമ്മപ്പെടുത്തുന്ന ഒരു സ്പെഷ്യൽ ടൈമാണിത്. സമയം 7 മണി കഴിഞ്ഞ് 48 മിനിറ്റ് ആണ്. ഇനി കേൾക്കുന്നത് ചാർലി മൂവിയിലെ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കാണ്, മോർണിംഗ് സവാരിയിലൂടെ.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunam.
2: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
3: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
2: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
6: ഡോക്ടർ ഓണേ.
7: നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
8: നമസ്കാരം, ഞാൻ ഡോക്ടർ ഷിജോ എം എൻ, നസീം മെഡിക്കൽ സെന്റർ അൽക്കോർ ബ്രാഞ്ചിലെ ഇന്റേണൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ആണ്. വേനൽക്കാലത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. സൂര്യതാപം ഏൽക്കുന്നത് ഒഴിവാക്കുക. പകൽ 10 മണി മുതൽ 4 മണി വരെ പുറത്തു പോകാതിരിക്കുക. പുറത്തു പോവുകയാണെങ്കിൽ SPF 30 മുകളിലുള്ള സൺസ്ക്രീൻ ലോഷൻസ് ഉപയോഗിക്കുക. അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. നിർജലീകരണം ഒഴിവാക്കുക. ആവശ്യത്തിന് വെള്ളം കുടിക്കാം. ഒരു ദിവസം 10 മുതൽ 12 ഗ്ലാസ് വരെ നല്ലതാണ്. കൂടുതൽ വിയർക്കുന്ന ആളാണെങ്കിൽ ഇലക്ട്രോലൈറ്റ് റിച്ചായ ORS ഉപയോഗിക്കാം. കോഫി, എനർജി ഡ്രിങ്ക്സ്, സോഡ തുടങ്ങിയവ കൂടുതൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കുന്നതിനാൽ ഒഴിവാക്കുക. വാട്ടർമെലൺ, ഓറഞ്ച്, കുക്കുംബർ തുടങ്ങിയ വാട്ടർ ഡെൻസ് ആയിട്ടുള്ള ഫ്രൂട്ടുകൾ നല്ലതാണ്. അധിക വിയർപ്പ്, തലകറക്കം, ഛർദി, നെഞ്ചടിപ്പ്, ശരീരോഷ്മാവ് 40 ഡിഗ്രിയിൽ കൂടുതൽ തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അടുത്ത ഹോസ്പിറ്റലിൽ ഉടനെ ചെക്ക് ചെയ്യുക. ചൂടുകാലത്ത് ആരോഗ്യം നിലനിർത്താൻ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. നന്ദി.
7: Naseem Surgical and Medical Center. Appointmentukal kai vilikku 444-111-1133.
9: You're listening to
10: Morning Sabah.
9: Morning Sabah.
10: Morning Sabah.
1: Only on Radio Suno 90.

0: Savari. Only on Radio Suno 91.7 FM. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Sea Ring Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

0: സുനു അപ്ഡേറ്റ്സ്.
1: സുനു അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. രാജ്യത്തെ ഭക്ഷ്യവിതരണ ശൃംഖലയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ ഹമദ് തുറമുഖത്ത് പുതിയ പദ്ധതി. ഭക്ഷ്യചരക്ക് കപ്പലുകൾ സ്വീകരിക്കുന്നതിനായി ഹമദ് തുറമുഖത്ത് 575 മീറ്റർ നീളവും 12.5 മീറ്റർ ആഴവുമുള്ള പ്രത്യേക വിഭാഗത്തിനാണ് രൂപം നൽകിയത്. ഖത്തറിലേക്ക് നേരിട്ട് ഷിപ്പിംഗ് സൌകര്യമില്ലാത്ത അന്താരാഷ്ട്ര സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പിംഗ് നടത്താൻ ഖത്തറിലെ ഉപഭോക്താക്കൾക്ക് സൌകര്യമൊരുക്കുന്ന കണക്റ്റഡ് പദ്ധതിയുടെ പുതിയ പതിപ്പ് ഖത്തർ പോസ്റ്റ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കി. ഇതുവഴി ലോകമെമ്പാടുമുള്ള പ്രമുഖ ഓൺലൈൻ ചില്ലറ വ്യാപാരികളിൽ നിന്നും പർച്ചേസ് ചെയ്യാൻ ഖത്തറിലെ ഉപഭോക്താക്കൾക്ക് സൌകര്യമൊരുങ്ങും. ഒളിമ്പിക് ഡേ 2026 ഭാഗമായി എഡ്യൂക്കേഷൻ എബൌ ഓൾ ഫൗണ്ടേഷൻ ലെറ്റ്സ് മൂവ് ഫോർ എഡ്യൂക്കേഷൻ എന്ന കമ്മ്യൂണിറ്റി മൂവ്മെന്റ് ആക്ടിവേഷൻ സംഘടിപ്പിച്ചു. ലോകകപ്പ് ഫുട്ബോളിൽ ആദ്യമായി നോക്കൌട്ട് ഘട്ടത്തിലേക്ക് യോഗ്യത നേടി ചരിത്രം കുറിച്ച് കോംഗോ. ഗ്രൂപ്പ് കെയിലെ ആവേശകരമായ മത്സരത്തിൽ ഒരു ഗോളിന് പിന്നിട്ട് നിന്ന ശേഷം ഉസ്ബെക്കിസ്ഥാനെ 3-1 എന്ന സ്കോറിന് തകർത്താണ് ആഫ്രിക്കൻ കരുത്തർ നോക്കൌട്ട് ബർത്ത് ഉറപ്പിച്ചത്. ലോകകപ്പിലെ ഗ്രൂപ്പ് കെയിലെ ആവേശകരമായ അവസാന പോരാട്ടത്തിൽ കൊളംബിയയും പോർച്ചുഗലും ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു. ലോകകപ്പ് ചരിത്രത്തിൽ തുടർച്ചയായ 7 മത്സരങ്ങളിൽ ഗോൾ നേടുന്ന ആദ്യ താരമെന്ന നേട്ടവുമായി ലയണൽ മെസ്സി കളം നിറഞ്ഞപ്പോൾ ജോർഡനെ 3-1 തകർത്ത് അർജന്റീന ഗ്രൂപ്പ് ഘട്ടം പൂർത്തിയാക്കി. ഗ്രൂപ്പ് എല്ലിലെ പോരാട്ടത്തിൽ പനാമയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തകർത്ത് ഇംഗ്ലണ്ട് റൌണ്ട് ഓഫ് 32 പ്രവേശിച്ചു. യുവതാരം ജൂഡ് ബെല്ലിംഗ്ഹാം കളം നിറഞ്ഞപ്പോൾ ഇംഗ്ലണ്ടിന്റെ ലോകകപ്പ് ഹിസ്റ്ററിയിലെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരനെന്ന ചരിത്ര നേട്ടം ക്യാപ്റ്റൻ ഹാരി കെയ്ൻ സ്വന്തമാക്കി.
0: Updates. This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Vodafone Shuf app.
2: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗ്ഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical centers, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം. ഒരിഡോ ആപ്പിലൂടെ എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ.
4: യു ആർ ലിസ്ണിംഗ് ടു
3: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗ്ഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

0: ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 22 മിനിറ്റ് ആണ്. June 28th, ഞായറാഴ്ച ദിവസമാണ്. ഒരു ഹാപ്പി സൺഡേ വിഷ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു മോർണിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കൂടെ നമ്മുടെ ചോദ്യത്തിന് ഒരുപാട് പേരുടെ നല്ല നല്ല മറുപടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സമയമില്ലെന്ന് പറയാൻ പോലും നമുക്ക് സമയമില്ലേ? അതോ ഈ പറഞ്ഞ പോലെ സമയക്കുറവ് ആണോ കാരണം, അതല്ലെങ്കിൽ നമ്മളുടെ ഒരു അറ്റൻഷൻ മാറി പോകുന്നതാണോ ഇതിൻ്റെ ഒരു കാരണം എന്നുള്ളത് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് കഴിഞ്ഞ മണിക്കൂറിൽ സംസാരിച്ചു വരായിരുന്നു. അതിനെക്കുറിച്ചുള്ള അഭിപ്രായം ഷെയർ ചെയ്യാനായിട്ട് നമ്മളുടെ കൂടെ ഇപ്പോൾ ഒരാൾ കൂടി ജോയിൻ ചെയ്യാണ്.
1: മഞ്ജു,
0: എന്തുണ്ട് വിശേഷങ്ങളൊക്കെ?
1: വിശേഷം സുഖമായിട്ട് പോകുന്നു. ഞാനിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോ നിസയുടെ ഒരു ചോദ്യം ഇപ്പൊ കേട്ടായിരുന്നു. അതായത് നമുക്ക് സമയമില്ലാത്തതാണോ അല്ല ശരിക്കും നമ്മളെ ഡിസ്ട്രാക്ട് ആയി പോകുന്നതാണോ എന്ന്.
0: അതെ അതെ, എന്താ അഭിപ്രായം?
1: ഞാനും അത് ആലോചിച്ചു. ആക്ച്വലി സമയമില്ലാത്തതല്ല, നിസ പറഞ്ഞത് തന്നെയാണ് കറക്റ്റ്. എന്താന്ന് വെച്ചാൽ ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുന്ന സമയത്തും നമ്മള് ചിലപ്പോ 2-3 റീലോ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കും. അപ്പൊ അവരുടെ ഒരു ചോദ്യം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ പറഞ്ഞു, അയ്യോ സമയമല്ല കേട്ടോ, ഞാനേ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഞാനും ഇത് പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട് കേട്ടോ.
0: തീർച്ചയായിട്ടും നമ്മളെല്ലാരും പറഞ്ഞു പോകുന്നൊരു കാര്യമാണ് അത്, സത്യമായിട്ടും.
1: അതെ അതെ, കാര്യം ഞാന് ശരിക്കും പറഞ്ഞാല് ചില സമയത്ത് എന്റെ മോള് വിളിക്കുമ്പോ പോലും ഞാൻ കുറച്ച് തിരക്കിലാണ്, ഞാൻ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ച് വിളിക്കാം. എന്താന്ന് വെച്ചാൽ ആ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് തീർക്കാനുള്ള ഒരു
0: വ്യഗ്രത
1: അതിൽ ആക്ച്വലി ഒന്നുമില്ല, ജസ്റ്റ് ഒരു റീലായിരിക്കും. നമ്മള് വേണം എന്ന് വെച്ചാല് നമുക്ക് എല്ലാ കാര്യത്തിനും നമുക്ക് ടൈം കറക്റ്റ് ആയിട്ട് നമുക്ക് ഈക്വൽ ആയിട്ട് എടുക്കാൻ പറ്റും. പക്ഷെ നമ്മളുടെ ആ ഒരു മനോഭാവമാണ്, അതായത് പിന്നെ ചെയ്യാം അല്ലെങ്കിൽ അത്രേ ഉള്ളൂ. ആക്ച്വലി സമയമില്ലാത്ത കൊണ്ടല്ല,
0: സമയമുണ്ട്,
1: അതിന് വേണ്ടി ഉണ്ട്, സമയമുണ്ട്, തീർച്ചയായിട്ടും സമയമുണ്ട്. പക്ഷെ നമ്മൾ അതിന് ആ ഒരു ടൈമിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, അത്രേ ഉള്ളൂ. അനുസയുടെ പ്രോഗ്രാംസ് ഞാൻ മിക്കവാറും കേൾക്കാറുണ്ട്, അപ്പൊ ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഒക്കെ വിളിക്കാൻ ട്രൈ ചെയ്തു, കിട്ടിയില്ല. സോ ഫസ്റ്റ് ടൈമാണ്
0: സംസാരിക്കുന്നത്. അപ്പൊ എന്തായാലും വീണ്ടും കേൾക്കണം. താങ്ക് യു സോ മച്ച് വിളിച്ചത് കേട്ടോ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു മഞ്ജു. മഞ്ജു ആയിരുന്നു സംസാരിച്ചത്. മഞ്ജു പറഞ്ഞ ശ്രദ്ധക്കുറവ് അല്ലെങ്കിൽ നമ്മളെ ഡിസ്ട്രാക്ട് ആയിട്ട് പോകുന്നത് തന്നെയാണ് അതിന്റെ ഒരു കാരണമായിട്ട് പറയുന്നത്. റിജേഷ് പറയുന്നത് ഗുഡ് മോർണിംഗ്, ആവശ്യമുള്ളവർക്ക് സമയമുണ്ട് കേട്ടോ, കാരണം അത് അവർക്ക് ഉപയോഗിക്കാനായിട്ട് അറിയാം എന്നുള്ള ഒരു അഭിപ്രായം ഷെയർ ചെയ്യുന്നു. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് എന്നുള്ളത് കൂടി ഈ സമയത്തൊന്ന് ചോദിച്ചു പോവുകയാണ്. സമയമില്ലെന്ന് പറയാൻ പോലും നമുക്ക് സമയമില്ലാതായി പോയോ എന്നുള്ളൊരു ചോദ്യത്തിൽ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് അടുത്ത പാട്ടിലേക്ക് വരികയാണ്. ടൈം സിനിമയിലെ പാട്ടാണ്. സമയം 8 മണി കഴിഞ്ഞ് 24 മിനിറ്റ് ആണ്. ഇത് മോർണിംഗ് സവാരിയാണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sino.
2: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
3: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
3: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
5: മെസ്സി, റൊണാൾഡോ, എംബാപ്പേ, ഹാലൻഡ്, ഡെംബെലെ, വിനീഷ്യസ് ജൂനിയർ, ലോകകപ്പിന്റെ ആവേശം വാനോളം. പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും? വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
6: In association with
7: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ. നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: In association with
3: Commercial Bank.

0: water bill. Stay hydrated and stay tuned.
1: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
2: Brought to you by
3: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
0: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
4: ചൂട് കൂടി നിൽക്കുന്ന സമയം, പക്ഷെ ഇന്നത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ പുറത്ത് കുറച്ചധികം സമയം ഉണ്ടായിരുന്നു, വണ്ടിയിലേക്ക് നടക്കുന്ന സമയത്ത് പാർക്കിംഗ് കിട്ടിയത് കുറച്ച് ദൂരെയായിരുന്നു. അപ്പോ ഒരു നമുക്ക് അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ചൂട് ഇന്ന്.

0: രാവിലെ മുക്കിയ ഭാഗത്തിന്റെ
1: പക്ഷെ ഇന്ന് ഹ്യൂമിഡിറ്റിക്കുള്ള സാധ്യതയുള്ള ദിവസം കൂടിയാണ്. അപ്പൊ എന്തായാലും വെള്ളമൊക്കെ കുടിക്കാനായിട്ട് ഓർമ്മപ്പെടുത്തുന്ന സമയമാണ് മോർണിംഗ് സവാരി.
0: രാവിലെയൊക്കെ ആണെങ്കിൽ ഒരു ഗ്ലാസ് ചെറിയ ചൂട് വെള്ളം, അതിലേക്ക് ഒരു ഹാഫ് സ്ലൈസ് നാരങ്ങ ഒക്കെ പിഴിഞ്ഞിട്ടൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ല കാര്യമാണ്.
1: അതെ, ഓക്കെ. അപ്പൊ എന്തായാലും ഇതിനൊക്കെ നമ്മള് സമയം കണ്ടെത്തണം എന്നുള്ളതാണ്. ചില സമയത്ത് നമുക്ക് ഓടിപ്പാഞ്ഞെല്ലാം ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ സമയം കിട്ടിയെന്ന്
0: വരില്ല,
1: നമ്മളൊരു സമയം അയ്യോ സമയം കിട്ടിയില്ല എന്ന് പറയാറുണ്ട്. അപ്പൊ ഈ സമയമില്ല എന്ന് പറയാൻ പോലും സമയമില്ലാതെ ആയിട്ടുണ്ടോ നമ്മൾ അത്രയും തിരക്കിലാണോ നമ്മൾ എന്നുള്ളൊരു ചോദ്യമാണ് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സ്പെഷ്യലി അത് മാത്രമാണ് നമ്മുടെ ഒരു അറ്റൻഷൻ മാറുന്നതാണോ, നമ്മുടെ ഒരു ശ്രദ്ധ മാറുന്നതാണോ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതായിരുന്നു ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കൊന്നും അഭിപ്രായങ്ങൾ വന്നതും അങ്ങനെ തന്നെയായിരുന്നു. കാരണം നമ്മുടെ ശ്രദ്ധ ചിലപ്പം മാറിപ്പോകുന്ന
0: പല കാര്യങ്ങളിലേക്ക്. കാരണം എന്താ വെച്ചാല് ഇപ്പൊ ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചൊരു കാര്യം ചെയ്യാനായിട്ട് നമ്മള് ശ്രദ്ധിക്കുകയാണെങ്കിൽ കൂടിയിട്ടും നമ്മുടെ ശ്രദ്ധയെ മാറ്റാനായിട്ട് ഒരുപാട് മറ്റു കാര്യങ്ങൾ പുറകിലുണ്ട്.
1: അതെ, കേന്ദ്ര കഥാപാത്രങ്ങൾ മറ്റു പലതും ആകുന്നു. അപ്പൊ അതിനെ നമ്മൾ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ അതിനെ കുറിച്ച് വായിച്ചു, ഒരു ആർട്ടിക്കിൾ ഇങ്ങനെ ഭയങ്കര രസമായിട്ട് വായിച്ചു. അപ്പൊ അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ചിലരുടെ സമയം യഥാർത്ഥ ഉത്തരവാദിത്തങ്ങൾ കൊണ്ടാണെന്ന് അറിയുന്നത്. അവർ യഥാർത്ഥമായിട്ടുള്ള അവരുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്തു പോവുകയായിരിക്കും. മറ്റു ചിലരുടെ സമയം അറിയാതെ ചോർന്നങ്ങോട്ട് പോകും. നമ്മളും അറിയില്ല ഇത് എങ്ങോട്ടായി പോയെന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. ആദ്യ വിഭാഗത്തിന് കൂടുതൽ സമയം വേണം, രണ്ടാമത്തെ വിഭാഗത്തിന് കൂടുതൽ ശ്രദ്ധ വേണം. ജീവിതത്തിന്റെ ദുരന്തം പലപ്പോഴും സമയക്കുറവല്ല, പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ സമയം കിട്ടാതെ പോകുമ്പോഴും പ്രാധാന്യമില്ലാത്ത കാര്യങ്ങൾക്ക് നമ്മൾ സമയം കണ്ടെത്തുമ്പോഴാണ് നമ്മുടെ സമയം നമ്മൾ പോലും അറിയാതെ ചോർന്നു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് പരിഹാരം സമയം ഉണ്ടാക്കലല്ല, അത് ആർക്കും സാധ്യമല്ല. ദിവസത്തിൽ 24 മണിക്കൂറിൽ നിന്നും 25 മണിക്കൂർ ഉണ്ടാക്കാൻ ഇതുവരെ ഒരു ടെക്നോളജിക്കും ഒരു സോഫ്റ്റ്വെയറിനും ഒന്നും സാധിച്ചിട്ടില്ല. അത് നമ്മൾ തന്നെ കണ്ടെത്തണം എന്നുള്ളതാണ്.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മള് ഇതിനു മുമ്പ് നമ്മളിത് കോട്ട് ചെയ്ത് പോയിട്ടൊരു കാര്യമാണ്.
1: അതെ,
0: രമേശ് പിഷാരടി പറഞ്ഞൊരു കാര്യം.
1: അതെ,
0: നമ്മുടെ സമയത്തെ എത്രത്തോളം കവരുന്നു
1: എന്നുള്ളത്
0: തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാം.
1: നമ്മുടെ ശ്രദ്ധ തിരിക്കലിന്റെ
0: പ്രധാന ഒരു കാര്യം
1: കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത്.
0: നമ്മൾ പറഞ്ഞ പോലെ വാട്സപ്പിൽ വന്ന ഒരു മെസ്സേജിലേക്ക് ക്ലിക്ക് ചെയ്ത്
1: പിന്നെ എവിടേക്കോ പോയി,
0: അവിടെ നിന്ന് വേറൊരു ലിങ്കിലേക്ക് പോയി, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ ഒരു ചെറിയ ആർട്ടിക്കിൾ എടുക്കണം. അപ്പൊ അതൊന്ന് വായിച്ച് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ ദേ വരുന്ന ഒരു റീല്,
1: അല്ലെങ്കിൽ വിചാരിക്കും ഈ ഒരു റീല് കഴിഞ്ഞിട്ട് നിർത്താന്ന് വിചാരിക്കും.
0: അതെ,
1: പിന്നെ തീരുമ്പോ 30 റീൽ ആ വഴിക്ക് പോകുന്ന നമ്മൾ പോലും അറിയില്ല.
0: തീർച്ചയായിട്ടും. അപ്പൊ ഇതുതന്നെയാണ്, സമയമില്ല എന്ന് പറയുമ്പോഴും സമയമുണ്ട്, സമയം ശ്രദ്ധാപൂർവം
1: ചെലവഴിക്കുക
0: എന്നുള്ളതാണ്.

0: Radio Suno.
1: Radio
0: Suno. 91.7 FM.
1: Radio Suno.
2: Qatar's happiness frequency.
1: Radio Suno.
3: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
4: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കും 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
5: ഹായ് നമസ്കാരം, ഞാൻ ആദർശ.
0: യു ആർ ലിസണിംഗ് ടു
5: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
0: യു ആർ ലിസണിംഗ് ടു മോർണിംഗ് സവാരി
2: ഓൺലി ഓൺ റേഡിയോ സുനോ 91.7 FM.
0: You are listening to Radio Suno 91.7.

0: Savari, only on Radio Suno 91.7 FM. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Sea Ring Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just feel like
6: you're സമയം 9 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിരിക്കുകയാണ്. മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. മോർണിംഗ് സവാരിയുടെ യാത്രയിൽ നിസയ പുണ്യം തന്നെയാണ് കൂടെയുള്ളത്.
7: ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശം ഇനി നോക്കൌട്ട് സ്റ്റേജിലേക്ക് വരികയാണ് എന്നുള്ളതാണ്. ഗ്രൂപ്പ് ഘട്ടത്തിലെ ഉദ്യോഗജനകമായിട്ടുള്ള പോരാട്ടങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒടുവിൽ റൗണ്ട് ഓഫ് 32 മത്സരങ്ങളുടെ ലൈനപ്പ് ഒക്കെ പൂർത്തിയായിരിക്കുന്നു. ഇനി ഗംഭീരമായിട്ടുള്ള മത്സരങ്ങളായിരിക്കും നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ ടൂർണമെന്റിലെ പ്രധാന കിരീട സാധ്യത കൽപ്പിക്കപ്പെടുന്ന ടീമുകളൊക്കെ തന്നെ കളത്തിലേക്ക് കൂടുതൽ കൂടുതൽ ഊർജ്ജത്തോടുകൂടി ഇറങ്ങാൻ പോകുന്ന കാഴ്ചകൾ കാണാൻ പോവുകയാണ്.
6: തീർച്ചയായിട്ടും പല ഗ്രൂപ്പുകളിലായിട്ട് എത്തിയ ഗ്രൂപ്പ് ചാമ്പ്യന്മാർ തന്നെ അവസാനഘട്ട മത്സരങ്ങളിലേക്ക് എത്തുമോ എന്നുള്ളത് അല്ലെങ്കിൽ ഗ്രൂപ്പിൽ കുഞ്ഞനായി കണ്ട ടീമുകളൊക്കെ തകർപ്പനായിട്ട് വെല്ലുവിളികൾ ഉയർത്തിയ മത്സരങ്ങളും സമനിലകളും, പ്രത്യേകിച്ച് അതാണ് എടുത്തു പറയേണ്ടത്, സമനിലകളും നമ്മൾ കണ്ടു എന്നുള്ളതാണ്.
7: തീർച്ചയായിട്ടും മത്സരങ്ങൾ, ഇനി വരുന്ന മത്സരങ്ങൾ നോക്കുവാണെങ്കിൽ കാനഡ വേഴ്സസ് ദക്ഷിണാഫ്രിക്ക, ബ്രസീൽ വേഴ്സസ് ജപ്പാൻ, ജർമ്മനി വേഴ്സസ് പരാഗ്വേ, നെതർലൻഡ്സ് മൊറോക്കോ, അതൊരു ഗംഭീര മത്സരമായിരിക്കും. നെതർലൻഡ്സ് വേഴ്സസ് മൊറോക്കോ, ഐവറി കോസ്റ്റ് വേഴ്സസ് നോർവേ വരാനായിട്ടിരിക്കുന്നു, ഫ്രാൻസ് സ്വീഡൻ മാച്ച് വരാനിരിക്കുന്നു, മെക്സിക്കോ ഇക്വഡോർ മത്സരം. ഇക്വഡോർ അതിഗംഭീരമായിട്ടാണ് അവർ ആ ഒരു സ്റ്റേജിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇക്വഡോറും മെക്സിക്കോ മാച്ചും തകർപ്പനായിരിക്കും. ഇംഗ്ലണ്ട് കോങ്കോ മത്സരവും, ഈ പറഞ്ഞ കോങ്കോയും ഒരു ചരിത്രം കുറിച്ചുകൊണ്ടാണ് അടുത്ത സ്റ്റേജിലേക്ക്, അവരുടെ ഹിസ്റ്ററിയിലെ അതിഗംഭീരമായിട്ടൊരു ചരിത്രത്തോടു കൂടി തന്നെയാണ് കോങ്കോ കടന്നിരിക്കുന്നത്. അപ്പൊ ഇംഗ്ലണ്ട് വേഴ്സസ് കോങ്കോ ഒരു കിടിലം മാച്ച് പ്രതീക്ഷിക്കാം. ബെൽജിയം വേഴ്സസ് സെനഗൽ, ബെൽജിയം പോർച്ചുഗലിനെ പിടിച്ചു കെട്ടിക്കൊണ്ടാണ് അവർ അടുത്ത സ്റ്റേജിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ സെനഗലുമായിട്ടാണ് അവരുടെ അടുത്ത മാച്ച്. പിന്നെ അതുപോലെ തന്നെ USA ബോസ്നിയ മത്സരമുണ്ടാകും. സ്പെയിൻ വേഴ്സസ് ഓസ്ട്രിയ, പോർച്ചുഗലും ക്രൊയേഷ്യയും തമ്മിലുള്ള മാച്ചാണ്. അതായത് റൊണാൾഡോയും ലൂക്ക മോഡ്രിച്ച് എന്നുള്ള പോസ്റ്റേഴ്സ് ഒക്കെ ഓൾറെഡി പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട്. സ്വിറ്റ്സർലൻഡ് വേഴ്സസ് അൾജീരിയ വരാൻ നിൽക്കുന്നു. ഓസ്ട്രേലിയ വേഴ്സസ് ഈജിപ്ത്, അർജന്റീന വേഴ്സസ് കേപ്പ് വേർഡെ, കൊളംബിയ വേഴ്സസ് ഘാന എന്നുള്ള മത്സരങ്ങളാണ് ഇനി നമ്മൾ കാണാനും ആസ്വദിക്കാനായിട്ടും പോകുന്നത്.
6: ഓക്കെ, അപ്പൊ അതിനായിട്ട് വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് കൂടി നമ്മൾ പോവാണ്. ചന്ദ്രേട്ടൻ എവിടെയാണ്?

0: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: You're listening to Radio Sunoo 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗ്ഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യും, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യോർ എവറി ഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals dream. Dream bigger.
4: Naseem Healthcare, Naseem Surgical and Medical Center, Sea Ring Road. Healthy smiles anytime. For more information, call 4411133.
5: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.
6: Just feel like you're home.
7: Chennai Beats.
8: Tamil, head of the hour.
9: In the art of Podumar Kolanda.

0: 91.7 FM.
1: Kato's happiness frequency. Radio
2: Sunil. അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
5: നമസ്കാരം, ഞാൻ സന്തോഷ് കിഴാറ്റു. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical centers, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.
6: Just feel like you're home.
7: ഞായറാഴ്ച ദിവസമാണ്, ജൂൺ 28-ാം തീയതിയാണ്. സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇന്ന് പലരുടെയും ഉറക്കമൊക്കെ ഇപ്പം തെളിഞ്ഞിട്ട് പോലും ഇല്ലാത്തവരുണ്ട്.
8: അതെ അതെ, മാച്ചൊക്കെ കണ്ടിട്ട് എനിക്ക് മൊത്തത്തിൽ എല്ലാവരുടെ ഒരു ഒരു റുട്ടീനൊക്കെ മൊത്തത്തിൽ മാറിപ്പോയിട്ടുണ്ട്. ഒത്തിരി പേരുടെ മാച്ച് കാണാനുള്ള ഒരു ആവേശം കാരണം സമയത്തിലൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തിയ ആളുകളുണ്ടായിരുന്നു.
7: ഏറ്റവും കൂടുതൽ ട്രോള് വരുന്നൊരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ദൃശ്യം 3-ല് സഹദേവന്റെ കണ്ണുണ്ടല്ലോ,
8: അത് ചുവന്നിരിക്കുന്ന
7: കണ്ണ്, അതുപോലെയാണ് ഇപ്പോൾ പലരുടെയും കണ്ണുകൾ എന്നാണ് ട്രോളന്മാർ പാടി പാടി നടക്കുന്നത്.
8: ഓക്കെ, ഇപ്പൊ എന്നാലും നമുക്ക് നേരെ ഹൈഡ് ആൻഡ് സീക്കിലേക്ക് പോയിട്ട് ഒരു സിനിമ കണ്ടുപിടിക്കാവേ.
7: ഓക്കെ,
8: 2013-ൽ റിലീസായ ഒരു സിനിമയാണിത്.
7: ഓക്കെ,
8: 2013-ൽ റിലീസായ സിനിമ, ഈ സിനിമ എഡിറ്റ് ചെയ്തിരിക്കുന്നത് മഹേഷ് നാരായണനാണ്.
7: വർഷം ഒരിക്കൽ കൂടി,
8: 2013-ൽ
7: റിലീസായ ചിത്രം എഡിറ്റ് ചെയ്തിരിക്കുന്നത് മഹേഷ് നാരായണൻ.
8: മഹേഷ് നാരായണനാണ്. അന്ന് നമ്മൾ അത്ര ശ്രദ്ധിച്ചില്ല, ഇന്ന് നമ്മൾ ആ പേര് ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. പ്രധാന കഥാപാത്രങ്ങളുടെ പേരുകൾ സിനിമയുടെ പേരിൽ വരുന്നുണ്ട്. പേരുകൾ സിനിമയുടെ പേരിൽ വരുന്നുണ്ട്. ഏതാണ് ഈ ചിത്രം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ഒന്നുകൂടി പറയാം, 2013-ൽ റിലീസായ സിനിമ, സിനിമ എഡിറ്റ് ചെയ്തിരിക്കുന്നത് മഹേഷ് നാരായണനാണ്. പ്രധാന കഥാപാത്രങ്ങളുടെ പേര് അല്ലെങ്കിൽ കഥാപാത്രത്തിന്റെ പേര് സിനിമയുടെ പേരിൽ വന്നു പോകുന്നുണ്ട്. ഏതാണ് ഈ ചിത്രം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമോ. എല്ലാരും സമയം നമ്മൾ സംസാരിച്ചുകൊണ്ട് സമയം വഴി കുറെ ആളുകൾ പോയിട്ടുണ്ടായിരുന്നു.
7: പക്ഷെ
8: സമയം ഈ സിനിമയുടെ പേരിൽ വരുന്നില്ല. മൊത്തത്തിലൊരു സൈലൻസ് അല്ലേ,
7: മൊത്തത്തിലൊരു സൈലൻസ്. നമുക്കും ഒരു പിടുത്തം കിട്ടുന്നില്ല.
8: അന്നയും റസൂലും അല്ല,
7: ഞാനത് പ്രതീക്ഷിച്ചായിരുന്നു.
8: അല്ല അല്ല അല്ല, അന്നയും റസൂലും അല്ല.
7: ഓക്കെ,
8: പക്ഷേ ഓക്കെ, ഈ പറഞ്ഞ പോലെ ഭക്ഷണവുമായി കണക്ഷൻ ഉണ്ട് സിനിമയ്ക്ക്. അന്നയും റസൂലും അല്ല, ഭക്ഷണവുമായി
7: കണക്ഷനുണ്ട്,
8: കണക്ഷനുള്ള ഒരു ഒരു സിനിമയാണിത്.
7: 500-00917.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Google Play Store
0: and App Store.
1: Action.
2: One Dinesha. Adimohamana. Adimoham.
1: Horror.
3: Tanikyu Pogan. Anuadilla.
1: Or drama.
4: Ente Kutumba. Ente Swargaraj.
1: Ishta genre edanengilum. ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
5: ബ്രോട്ട് ടു യു ബൈ സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ദോഹ ഖത്തർ. ആൻഡ്
6: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
1: Radio Suno 91.7 FM.
7: സമയം 9 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആയിരിക്കാണ്. മോർണിംഗ് സവാരി കേട്ടുകൊണ്ടിരിക്കുന്നു. നിസയ പുണി തന്നെയാണ് കൂടെ ഉള്ളത്.
8: ഓക്കെ, സമയമില്ലാത്തത് കൊണ്ട് ഹൈഡൻ സിക്കിന് നേരം കാണില്ലെന്ന് കരുതി. പിന്നെ ഇരിക്കുന്ന രണ്ടുപേരും ഭക്ഷണ പ്രിയരായതുകൊണ്ട്
7: ഓഹോ,
8: പുട്ടും കടലയും ദോശയും ഓർഡർ ചെയ്ത് വരുത്തുന്നത് കമ്മത്താൻ കമ്മത്ത് ചായക്കടയിൽ നിന്നാണോ?
7: അല്ല, തട്ടുകട ചായക്കടയിൽ നിന്നാണ്.
8: പക്ഷേ ഉത്തരം ശരിയാണ്.
7: ഓക്കെ,
8: സജിലിന്റെ മെസ്സേജ് ഉണ്ട്. സജിൻ റൈറ്റ് ആൻസർ അയക്കുന്നുണ്ട്. ധനേഷ് റൈറ്റ് ആൻസർ. മുബഷീർ സൗണ്ട് ടോമ അല്ല കേട്ടോ, നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞു. സാറയുടെ മെസ്സേജ് ഉണ്ട്. സാറേയും കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് അയച്ചു വന്നിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്ന റിനീഷ് ആണ്. ഓക്കെ, പിന്നെ വന്നിരിക്കുന്നത് ഫാസിൽ അഷ്റഫിന്റെ റൈറ്റ് ആൻസർ. അമീർ ആ സിനിമയല്ല കേട്ടോ. അരുൺ ജിയുടെ മെസ്സേജ് ഉണ്ട്. ചാറ്റ് ജി പി ടി പറയുന്നത് വേറൊരു സിനിമയാണ്, ആ സിനിമയല്ലായിരുന്നു.
7: ഓക്കെ,
8: ഷാഡ മെസ്സേജ് ഉണ്ട്. ഇഫ്തിക്കറിന്റെ മെസ്സേജ് ഉണ്ട്. എ എസ് എന്നുള്ള അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ റൈറ്റ് ആൻസർ കമ്മത്തൻ കമ്മത്തായിരുന്നു.
7: ദോശ ഒരു സിനിമയിലെ വലിയ കഥാപാത്രമായിട്ട്
8: മാറുക എന്നുള്ളത് ശരിയാണ്.
7: ദോശയോടൊരു എന്താ പറയുന്ന ഒരു ഇഷ്ടവും ആ സിനിമ കാണുന്ന സമയത്തും ദോശ പോയി കഴിക്കണം എന്ന് വരെ
8: തോന്നിപ്പോകുന്ന
7: ഒരു ചിത്രമായിരുന്നു കമ്മത്താൻ കമ്മത്ത്. അത് മാത്രമല്ല, ഒരു പ്രത്യേക ഭാഷാ ശൈലിയില് നമുക്ക് അണിയനും ചേട്ടനും നമ്മളെ കൊടുക്കാൻ കൊടുക്കണോ,
8: കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള രസമുള്ളൊരു സിനിമയായിരുന്നു. പിന്നെ പറഞ്ഞ ദോശ പല വെറൈറ്റീസ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒക്കെ കണക്ട് ആവുന്ന ഒരു സിനിമ കൂടിയായിരുന്നു അല്ലേ.
7: ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെയും കണക്ട് ചെയ്യാൻ പോവാണ്. ദോശ കണക്ട് ചെയ്യാൻ പോവാണ്.
8: എന്താണ്
7: ദോശപ്പാട്ട്?
8: ദോശപ്പാട്ട് കമ്മത്തൻ
7: കമ്മത്തിലെ പാട്ടിലേക്ക് പോവാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ദിവസമായി മാറട്ടെ. ചാച്ചാ,
8: ബൈ ബൈ.
9: ഒരെണ്ണം നല്ല പാട്ട് കേൾക്കാൻ കൊടുക്കാം.

This is home delivery only on Radio Sunoh 91.7 FM.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Google Play Store
0: and
1: App Store.
2: Home delivery.
3: Brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
4: സമയം 10 മണി കഴിഞ്ഞ് 18 മിനിറ്റ്. അതെന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM ഹോം ഡെലിവറി കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയം. വെൽക്കം ബാക്ക്. അങ്ങനെ അഷ്ടമിയാണ് കൂടെയുള്ളത്. ആൻഡ് ഓഫ് കോഴ്സ് ഈ ഒരു സമയം എനിക്ക് നിങ്ങളോട് പറയാനുള്ള സൺഡേ ആയിട്ട് ഭയങ്കര അസൂയ വരുന്നുണ്ടാവില്ലേ. നാട്ടിലൊക്കെ വിളിക്കുമ്പോൾ ചങ്ങായിമാരൊക്കെ കിടന്ന് ഉറങ്ങുന്ന, രാവിലത്തെ പോർച്ചുഗീസ് മാച്ചും കണ്ട്, അത് കഴിഞ്ഞിട്ട് അർജന്റീനയുടെ മാച്ചും കണ്ട്, ആ കിടന്ന് ഉറങ്ങുന്നവരെ ഇങ്ങനെ കേൾക്കുമ്പോഴും കാണുമ്പോഴും അല്ലെങ്കിൽ അവരെയൊക്കെ വിളിച്ചിട്ട് കിട്ടാണ്ടാവുമ്പോഴും കിട്ടുന്ന ഒരു വല്ലാത്തൊരു സങ്കടമുണ്ട്. കാരണം നമ്മൾ ജോലിക്ക് പോകണമല്ലോ. ഇപ്പോൾ ആ സെയിൽസിനൊക്കെ വേണ്ടിയിട്ടല്ലേ പുറത്തിറങ്ങി, അല്ലെങ്കിൽ ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയവരൊക്കെ തന്നെ മനസ്സിൽ ആലോചിക്കുന്നുണ്ടാവും, അയ്യോ ഉറക്കം വരുന്നല്ലോ, എങ്ങനെയെങ്കിലും ഒന്ന് കിടന്ന് ഉറങ്ങിയാൽ മതിയായിരുന്നു എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. എനിക്കൊന്ന് കുറേ പേരൊക്കെ മിക്കാറും ലീവ് എടുത്തിട്ടുണ്ടാവും. എന്ത് ചെയ്യാനാ, അങ്ങനെ ചെയ്തല്ലേ പറ്റൂ, കാരണം ഇതൊക്കെ വല്ലപ്പോഴും വരുന്നൊരു ദിവസമാണല്ലോ. എനിവേ, അങ്ങനെ നമ്മൾ നാട്ടിൽ കിടക്കുന്ന എന്താ പറയുക ചങ്ങായിമാർ കിടന്ന് ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഞാനാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്ത് എണീപ്പിച്ചേനെ. പക്ഷെ കാര്യമില്ലെന്നേ, ഒരു ഫോൺ ഓഫാക്കി വെച്ചാലോ അല്ലേ. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റവർ എത്ര പേരുണ്ട്? അസംബിൾ ഹിയർ. അതിനോടൊപ്പം ആ സിറാജിൻ്റെ മോർണിംഗ് മെസ്സേജ് ഉണ്ട്, നമ്മുടെ റഫീഖിൻ്റെ മെസ്സേജ്. പാബ്ലോ, എന്നാ ഉണ്ട് വിശേഷം, സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഈ ഒരു സമയത്ത് എവിടെയാണ് നിങ്ങളെല്ലാവരും എങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, എവിടെയാണോ ഇപ്പോൾ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്, ഒരു ഫോട്ടോ എടുത്ത് മെസ്സേജ് അയക്കൂ 5000917. എൻ്റെ ഫ്രണ്ട് രഞ്ജു കൊല്ലമിൻ്റെ ബർത്ത്ഡേ ആണ്, വിഷ് ചെയ്യുമോന്ന്. എൻ്റെ പൊന്നെ, അങ്ങനെയൊക്കെ ചോദിക്കാമോ? വിഷ് ചെയ്തിരിക്കും, ഉറപ്പായിട്ടും ചെയ്തിരിക്കും. അപ്പോൾ നമ്മുടെ പാബ്ലോൻ്റെ ഫ്രണ്ടായിട്ടുള്ള രഞ്ജുവിന് ഞങ്ങളുടെ വക ഹാപ്പി ബർത്ത്ഡേ.

അടിപൊളി. അപ്പൊ എന്തായാലും നല്ലൊരു വിഷസ്, അതായത് ബർത്ത്ഡേ വിഷസ് ഞാൻ തരുന്നു. അതിനോടൊപ്പം തന്നെ അടുത്തൊരു വിഷസ് പറഞ്ഞുകൊണ്ട് നമ്മുടെ രാഗേഷിന്റെ മെസ്സേജ് ആണ് വന്നിരിക്കുന്നത്. രാഗേഷ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹേ അഷ്ടമി, വെരി ഗുഡ് മോർണിംഗ്, ദാറ്റ്സ് അവർ ഫ്രണ്ട് യൂസഫ്സ് വെഡിങ് ആനിവേഴ്സറി. ഓക്കെ, യൂസഫിന്റെ വൈഫിന്റെ പേര് ഇസ്മത്ത് നുഹൂമ എന്നാണ്. രണ്ടുപേരും കാസർഗോഡുകാരാണ്. അടിപൊളി. ഓക്കെ, രണ്ടുപേർക്കും വേണ്ടിയിട്ട് ഒരു വിഷസ് പറയണം എന്ന് പറഞ്ഞിരിക്കുന്നു. രണ്ട് കമ്പനികളിൽ നിന്നാണ് കേട്ടോ വിഷസ്, ഒന്ന് തൈബ ഫുഡ് സ്റ്റഫ് ആൻഡ് ഒന്ന് റമീസ് ഫുഡ് സ്റ്റഫ്. അപ്പം ഈ രണ്ട് കമ്പനീസിൽ നിന്നും അവർക്ക് വേണ്ടിയിട്ട് വിഷസ് അറിയിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു ഡെഡിക്കേഷനും കൂടി പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പാട്ടും കൂടി വെച്ച് കൊടുക്കണേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നല്ല പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്.

0: എം ജി ശ്രീകുമാർ പാടി ഈ ഒരു പാട്ട് എന്തായാലും അവർക്ക് വേണ്ടിയിട്ട് ഞാൻ വെക്കുന്നതായിരിക്കും. സോ യൂസഫിനും വൈഫ് ഇസ്മത്തിനും എന്റെ വകയും, അതുപോലെ തന്നെ റേഡിയോസിനോ ഫുൾ ആയിട്ട് അലോങ് വിത്ത് രമീസ് ഫുഡ് സ്റ്റഫ് ആൻഡ് തൈബ ഫുഡ് സ്റ്റഫ് വെഡിങ് ആനിവേഴ്സറി വിഷസ് കേട്ടോ. മാത്രമല്ല ഈ ഒരു വിഷസ് വന്നിരിക്കുന്ന അങ്ങ് കുവൈറ്റിലിരുന്നവരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഒരുപാട് സന്തോഷം അവിടെ നിന്നും വിഷസ് പറയാനായിട്ട് ഇങ്ങോട്ടേക്ക് അയച്ചപ്പോൾ. കുറേ പേര് ഇപ്പം വിചാരിച്ചിട്ടുണ്ടാവും, ഏയ് തൈബ ഫുഡ് സ്റ്റഫോ റമീസ് ഫുഡ് സ്റ്റഫോ ഇതിവിടെ കേട്ടിട്ടില്ലല്ലോ. സംഭവം അങ്ങ് കുവൈറ്റിലുള്ള സ്ഥലമാണ് ഞാനിപ്പോൾ പറഞ്ഞത്, അല്ലെങ്കിൽ കമ്പനിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതിനോടൊപ്പം ദാ അടുത്തൊരു മെസ്സേജ്, സിറാജ് നമ്മുടെ പേൾ ഖത്തറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു, ഫോട്ടോയൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പം യാത്ര തുടരട്ടെ. ഈ ഒരു സമയത്ത് ഈ പറഞ്ഞ പോലെ വെട്ടം മൂവിയിലെ സോങ് വരുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. അതിനോടൊപ്പം തന്നെ
1: ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക, രംഗവേദി മംഗളാരവം ധ്രുതതാളം.
0: അപ്പൊ നല്ല നല്ല പാട്ടുകളുമായി നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവുന്നതായിരിക്കും. നിങ്ങളുടെ ഏറെ പ്രിയപ്പെട്ട ഏതെങ്കിലും ഒരു പാട്ടുണ്ടെങ്കിൽ, അതിപ്പോ കേൾക്കണമെന്നൊരു ആഗ്രഹമുണ്ടെങ്കിൽ വേഗം തന്നെ മെസ്സേജ് അയച്ചോ 5000917 ലേക്ക്, ഞാൻ അതും വെച്ചുതരാം കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങാം നമ്മളുടെ ഈ ഒരു ഡ്രൈവ്.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: Hi everyone, this is Hari Charan here.
3: You're listening to
2: Radio Suno. Radio Suno, kettu kettu kootukodam.
4: Chennai beats.
5: Tamil, head of the hour.
6: In the art of podumakkolanda.

വെൽക്കം ബാക്ക് ഹോം ഡെലിവറി കേട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അഷ്ടമിയാണ് കൂടെയുള്ളത്. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു സുനോ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ദാ ബർവ കമേഴ്ഷ്യൽ അവന്യൂവിൽ എത്തിയിട്ടോ എന്ന് പറഞ്ഞിട്ട് കാർബോ സെയിൽസ് എന്ന് പറയുന്ന ഒരു നമ്പറിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഐ എം കാജ ഫ്രം തമിഴ്നാടു. ഹായ് അന്ന, എപ്പി ഇരിക്കീങ്ക? നല്ലാ ഇരിക്കീങ്ളാ? ഓക്കേ, നിങ്ങൾ എങ്കതാ വർക്ക് പണ്ട? കാർബോ സെയിൽസ്ന വർക്ക് പണ്ടിയാ ഇല്ലനാ ഏതാച്ചും കമ്പനി അതർ നെയിം ഇരിക്കാ? ജസ്റ്റ് മെസ്സേജ് പോടുങ്ക. ഉങ്ങളുടെ ഫ്രണ്ട്സ് കൂടെ ഇരുന്നിച്ചാ അവങ്ങളുടെ പേര് കൂടെ സൊല്ലുങ്ക. ഓക്കേ, ഹായ് ഗുഡ് മോർണിംഗ്, എൻ്റെ പേര് ഷക്കീർ. എനിക്ക് എൻ്റെ കൽബിലെ വെണ്ണിലവ് നീ എന്ന സോങ് വെച്ച് തരുമോ? കൽബിലെ സോങ് ആണോ ഉദ്ദേശിച്ചത്? ഓക്കേ, കൽബിലെ ഏതാണ്? കൽബിയാണോ ഉദ്ദേശിച്ചേ? വെണ്ണിലവ് നീ. ഓക്കെ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വെച്ച് തരാം കേട്ടോ, ഞാൻ അതൊന്ന് എടുക്കട്ടെ. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ അടുത്തത് ആക്ച്വലി എൻ്റെ കയ്യിൽ കൽബി എന്ന് പറയുന്ന പാട്ട് കിടപ്പുണ്ടായിരുന്നു. ഇനി കൽബിലെ വേറെ മാറ്റണം എന്നുണ്ടെങ്കിൽ ഞാൻ മാറ്റിയിട്ട് അത് വെച്ച് തരാമേ. സനിൽ, ഗുഡ് മോർണിംഗ്. ഉബൈദ്, ഹായ് ഉബൈദ്, താങ്ക്സ് ലോൺ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ദൂരേ എന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. എന്തായാലും എനിക്കിപ്പം നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഈ നമ്മുടെ പിയാനോ സിങ്കിനെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടോ? പിയാനോ സിങ്ക് കേട്ടോ, സിങ്ക് എന്ന് ഉദ്ദേശിക്കുന്ന അഫ്കോഴ്സ് നമ്മുടെ ഇവിടെ കിച്ചണിലൊക്കെ ഉള്ള നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ കഴുകാനാണെങ്കിലും പാത്രങ്ങൾ കഴുകാനാണെങ്കിലും ഒക്കെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ സാധാരണ സിങ്ക്. ഓക്കെ, അതിനെയാണ് ഞാൻ ചോദിച്ചത്. പിയാനോ സിങ്ക് ഇത് കേട്ടിട്ടുണ്ടോ? ഇത് കേട്ടിട്ടില്ലെങ്കിൽ എന്തായാലും നോക്കി നോക്കൂ കേട്ടോ. ഭയങ്കര രസമുള്ളൊരു സിങ്ക് ആണ് ഈ പിയാനോ സിങ്ക്. ഭയങ്കരമായിട്ട് പുതിയ പുതിയ ഓരോ ഇനോവേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ നേരെ തിരിച്ചിപ്പോൾ നമ്മുടെ മെയിൻ ഹാളിലാണെങ്കിലും, അതായത് ഇപ്പോൾ ഡ്രോയിങ് റൂമിലാണെങ്കിലും, നമ്മുടെ മാസ്റ്റർ ബെഡ്റൂംസിലാണെങ്കിലും, കിച്ചണിലാണെങ്കിലും, എവിടെയും ഏതൊരു രീതിയിലും കൊണ്ടുവരാൻ പറ്റുന്ന ഓരോരോ പുതിയ പുതിയ ടെക്നോളജി വെച്ചിട്ട്, പുതിയ പുതിയ ഐഡിയാസ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആകെ ഞെട്ടിപ്പോവും. അതുപോലെ വന്നിരിക്കുന്ന ഒരൈറ്റമാണ് ഈ പറഞ്ഞ പിയാനോ സിങ്ക്. കിച്ചണിലെ ഏറ്റവും എല്ലാവർക്കും ഇപ്പോൾ ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ പിയാനോ സിങ്ക് എന്ന് പറയുന്നത്. ക്ലാസ്മേറ്റ്സ് സോങ് ആയിരിക്കും ഉദ്ദേശിച്ചത്. ഞാനും വിചാരിച്ചിട്ട് ചെറുതായിട്ട് ഇനി സോങ് മാറിപ്പോയോ എന്ന്. പച്ച കൊടുത്തേക്ക് കുമാരേട്ടാ, അതെനിക്ക് ഇഷ്ടപ്പോയി, ഇഷ്ടപ്പെട്ടു. എന്തായാലും ഞാൻ നോക്കട്ടെ, ആൾക്ക് എന്തായാലും ചിലപ്പോൾ തെറ്റിപ്പോയതാണെങ്കിലും എന്തെങ്കിലും സിനിമാ പേര് എഴുതിയത് എന്തെങ്കിലും തെറ്റിപ്പോയതായിരിക്കും. സജാതെ ഒന്ന് വെയിറ്റി, സജാതെ ചോദിക്കട്ടെ ആൾക്ക് ഏതാണ് വേണ്ടതെന്നുള്ളത്. അതിനിടയിൽ പിയാനോ സിങ്ക് കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോഴേ പിയാനോ സിങ്ക് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ, പിയാനോ സിങ്ക് എന്ന് പറയുന്ന സംഭവം എന്തായിരിക്കും, അതിൻ്റെ ഒരു ഐഡിയ ബിഹൈൻഡ് ഇറ്റ്, അല്ലെങ്കിൽ ആ ഒരു പേര് ബേസിക്കലി വന്നത് എന്തുകൊണ്ടായിരിക്കും എന്നൊക്കെ ഒന്ന് ചിന്തിച്ചു. ഓക്കെ, അപ്പോഴേക്കും ഞാൻ തിരിച്ച് വന്നിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുതരാം.

0: റേഡിയോ സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: This is home delivery only on Radio Suno 91.7 FM.
3: Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
4: സമയം 11 കഴിഞ്ഞ ഒരു മിനിറ്റ്. അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ അഷ്ടമിയാണ് കൂടിയുള്ളത്. ഹോം ഡെലിവറിയിൽ നമ്മൾ കുറച്ചു നേരമായിട്ട് പിയാനോ സിംഗിനെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. വെൽക്കം ബാക്ക്. അങ്ങനെ ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നീതിച്ചേട്ടന്റെ ആദ്യത്തെ മെസ്സേജ് വന്നത് അതിന്റെ ഒരു ഫോട്ടോ ആണ് കേട്ടോ. ഈ പിയാനോ സിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഡിസൈൻ തന്നെ, ഒരു ഗ്രാൻഡ് പിയാനോ ബോഡി പോലെ, അങ്ങനെ വലിയ മറ്റേ നീളത്തിലല്ലെങ്കിലും കുറച്ചും കൂടി സ്പേഷ്യസ് ആയിട്ട് സെറ്റ് ചെയ്യുന്ന, കുറേയും കൂടി എന്താ പറയാ, കൗണ്ടർ ടോപ്സിലൊക്കെ പല പല രീതിയിലുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വാട്ടർ ഫ്ലോയ്ക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു ഒരു ടച്ച് സിസ്റ്റം, ഡിജിറ്റൽ രീതിയിൽ വേറൊരു സംഭവം ഒരു സൈഡിലൂടെ, അങ്ങനെ ഓരോ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതിനാണ് ഈ ഒരു പിയാനോ സിങ്ക് എന്ന് പറയുന്നത്. അത് ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുകയാണ്. പിയാനോ കിച്ചൺ സിങ്ക് എന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാം വഴിയാണ് സത്യത്തിൽ സമീപകാലത്ത് കുറച്ചധികം ആ ഒരു അറ്റൻഷൻ കിട്ടിയതെന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. ഇതിനകത്ത് പൂർണ്ണമായും ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ഓട്ടോമാറ്റിക് രീതിയിലായിരിക്കും ഇതിൻ്റെ പ്രവർത്തനം. ടച്ച് സിസ്റ്റം, ഓട്ടോമാറ്റിക് വാൽവുകൾ, ഇതൊക്കെ കാരണം ആൾക്കാർക്ക് കുറച്ചും കൂടി ഈസി ആക്കി കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു നോർമൽ സിങ്ക് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, പോയിട്ട് ഒരു ഉള്ളി എടുക്കാം, അവിടെ കൊണ്ടു പോയി കഴുകും, തിരിച്ചു വരും, നമ്മൾ വേറെ കട്ടിംഗ് ബോർഡ് എടുക്കണം, അവിടെ വെച്ചിട്ട് അത് അരിയണം, അരിഞ്ഞിട്ട് അതിൻ്റെ വേസ്റ്റ് എല്ലാം എടുത്ത് വേറെണ്ണത്തിലേക്ക് തട്ടണം, എന്നിട്ട് പിന്നെ അത് അരിഞ്ഞു തുടങ്ങണം, അതെടുത്തിട്ട് ചിലപ്പോൾ കഴുകും, കഴുകേണ്ട എന്തെങ്കിലും വെജിറ്റബിൾ ആണെങ്കിൽ. ഇങ്ങനെയൊക്കെയല്ലേ നോർമലി ചെയ്യുന്നത്, പക്ഷേ ഇതിൻ്റെ ആവശ്യമൊന്നും ഇവിടെ ഇല്ല. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡിലൂടെ എടുക്കുന്ന പാത്രമാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ കഴുകി അവിടെ വയ്ക്കാം, നമുക്ക് കട്ടിംഗ് ബോർഡും അതിനകത്ത് തന്നെ സെറ്റ് ചെയ്യാം. കട്ടിംഗ് ബോർഡ് ചെയ്തിട്ട് ആ എന്താണോ കട്ട് ചെയ്ത വെജിറ്റബിൾ അത് അടുത്ത പാത്രത്തിലേക്ക് ആക്കാൻ അതും അതിൽ തന്നെ സെറ്റ് ചെയ്യാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് അതും ആ സിങ്കിൽ തന്നെ വെച്ച് കഴുകാം. വളരെ സിമ്പിളായിട്ട് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ഒരു പുഷ് ബട്ടണിലൂടെ തന്നെ നമുക്ക് ചിലപ്പോൾ വലിയ വലിയ എന്താ പറയുക, ഗ്ലാസ്സുകളാണെങ്കിലും വലിയ ബോട്ടിൽസ് ആണെങ്കിലും ഒക്കെ തന്നെ പെട്ടെന്ന് കഴുകാനും പറ്റും. ഇങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. ഒരുപാട് ഒരുപാട് സൈഡിലൂടെയൊക്കെ ഇങ്ങനെ വെള്ളം വരുന്ന രീതിയിലുള്ളൊരു സംഭവമാണ് ഈ പറഞ്ഞ പിയാനോ സിങ്ക് എന്ന് പറയുന്നത്. എന്തായാലും ആർക്കെങ്കിലും പുതുതായിട്ടൊരു വീടൊക്കെ സെറ്റ് ചെയ്യണം എന്നുള്ളൊരു മോഹമുണ്ടെങ്കിൽ ഒന്ന് നോക്കി നോക്കൂ പിയാനോ സിങ്കിനെ കുറിച്ചിട്ട്. It's a part of our home care because home should be really beautiful and at the same time comfortable. അങ്ങനെ കംഫർട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് തരുന്നൊരു സംഭവം തന്നെയാണ് പിയാനോ സിങ്ക് എന്ന് പറയുന്നത്.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: നമസ്കാരം, ഞാൻ ജയരാജ് വാര്യർ.
4: യു ആർ ലിസ്ണിംഗ് ടു
3: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
5: ചെന്നൈ ബീറ്റ്സ്.
6: തമിഴ് ഹിറ്റ് ഓഫ് ദി ആർ.
7: എന്താട്ടോ പോതുമാക്കളുണ്ട്.

വെൽക്കം ബാക്ക്, വെൽക്കം ബാക്ക്. അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM-ലേക്ക് അഷ്ടമിയാണ് കൂടെ ഉള്ളത്. എന്തായാലും ഈ ഒരു സമയത്ത് ചെറിയൊരു ചോദ്യം കൂടി ചോദിക്കാം എന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ എന്തായാലും ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്കത് പോയാലോ. അപ്പൊ സുനോ കുക്ക് ബുക്കിൽ ഇന്നത്തെ ദിവസം ചെറുതായിട്ട് ഒരു ചോദ്യത്തിലേക്ക് തന്നെ പോകാം എന്ന് വിചാരിച്ചു. അതായത് നമ്മളിപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഖത്തറിൽ എവിടെ പോയാലും കാണുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാംഗോ മാംഗോ മാംഗോ മാംഗോ മാംഗോ മാംഗോ എവിടെയാണെങ്കിലും മാംഗോ തന്നെയാണ്. അപ്പോ ഏറ്റവും കൂടുതൽ മാംഗോ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലം ഏതാണെന്ന് നിങ്ങൾ പറയണം. ഒപ്പം നിങ്ങളുടെ മനസ്സിലുള്ള മാംഗോ വെറൈറ്റീസ് ഏതൊക്കെയാണോ അതും പറയണം. ഉൽപ്പാദിപ്പിക്കുന്ന വളരെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ കൂടെ ചെറിയൊരു ഒരു ഒരു സംഭവം കൂടി പറയണമെന്ന് പറഞ്ഞത്. നിങ്ങളുടെ മനസ്സിലുള്ള ഏറ്റവും, അതായത് ഇപ്പം പോയിട്ട് മറ്റേ ചാറ്റ് GPT എടുത്തൊന്നും ചോദിച്ചിട്ട് വന്നിട്ട് എനിക്ക് ഒരു ലോഡ് ലിസ്റ്റ് തരരുത്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് കുഞ്ഞിലെ മുതലേ അറിയാവുന്ന ഏതൊക്കെയാണോ മാങ്ങകളുള്ളത് ആ മാങ്ങയുടെയൊക്കെ പേര് കറക്റ്റായിട്ട് അയച്ചു തരണം. ഓക്കെ, എത്ര മാങ്ങ പറയാൻ പറ്റുമെന്ന് നോക്കട്ടെ, എത്ര വെറൈറ്റി ഓഫ് മാങ്ങകൾ പറയാൻ പറ്റുമെന്ന് നോക്കട്ടെ. കഴിഞ്ഞ ദിവസമൊക്കെ മാംഗോ ഫെസ്റ്റിനൊക്കെ പോയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരുപാട് മാംഗോ പേരുകൾ മനസ്സിലുണ്ടാവും. അപ്പം വേഗം തന്നെ മെസ്സേജ് അയച്ചോ 5000917-ലേക്ക്. അപ്പൊ സുനോ കുക്ക് ബുക്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചെറുതായിട്ടൊരു മാംഗോ മാംഗോ ഫേവറേറ്റ് സംഭവങ്ങളും പറഞ്ഞുതരാം. പക്ഷെ അതിന് മുൻപായിട്ട് ഞാൻ പറഞ്ഞ പോലെ മാംഗോ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കൺട്രിയും ഒപ്പം തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള ഒരുപാട് മാംഗോ വെറൈറ്റീസ് ഉണ്ടെങ്കിൽ എല്ലാം മെസ്സേജ് ആയിട്ട് അയച്ചോ 5000917-ലേക്ക്. 5000917-ലേക്ക് കേട്ടോ മെസ്സേജ് ആയിട്ട് അയച്ചോളൂ. മാക്സിമം വെറൈറ്റീസ് അയക്കുന്ന ആൾക്കാരെ ഞാൻ നോട്ട് ചെയ്യുന്നതായിരിക്കും.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil. മന്തിയുടെ ഓണം തീർത്ത ദാനത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: ലെറ്റ്സ് പ്ലേ ഫുട്ബോൾ.
1: ഫുട്ബോൾ മേനിയ.
0: ഗോളടിച്ചും അടുപ്പിച്ചും ജൂഡ് ബെല്ലിംഗ്ഹാം കളം നിറഞ്ഞപ്പോൾ ഫിഫ ലോകകപ്പ് ഗ്രൂപ്പ് എൽ പോരാട്ടത്തിൽ പനാമയെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് തകർത്ത് ഇംഗ്ലണ്ട് റൌണ്ട് ഓഫ് 32 പ്രവേശിച്ചു. ഈ മത്സരത്തോടെ മറ്റൊരു നേട്ടം കൂടി ഹാരി കെയ്ൻ സ്വന്തമാക്കി. ഇംഗ്ലണ്ടിന്റെ ലോകകപ്പ് ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരനെന്ന ചരിത്ര നേട്ടം ക്യാപ്റ്റൻ ഹാരി കെയ്ൻ സ്വന്തമാക്കി. ഇതിഹാസ താരം ഗാരി ലിനേക്കറുടെ 10 എന്ന റെക്കോർഡാണ് കെയ്ൻ പഴങ്കഥയാക്കിയത്. ലോകകപ്പിൽ ഹാരി കെയ്ന്റെ സമ്പാദ്യം ഇപ്പോൾ 11
3: ഫുട്ബോൾ മേനിയ.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. Power up your evenings with 917 evenings. Nyayar mudal gaadam vare vaigittu 5 mani mudal. 917
1: Joy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler.
2: Powered by
0: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000 1707.
2: In association with
3: Doha Bank,
2: make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: You are listening to

0: വചനങ്ങളിലൂടെ.
1: ആപൽക്കരമെങ്കിലും സത്യം പറയുക, വിജയം അതിലാണുള്ളത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ലഹരി മാങ്ങിനുള്ള സമയം.

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
1: ആകെ സെഡാണ് മോനെ.
2: സംസമീന്ന് ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
3: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
4: ഹായ്, ഞാൻ കമൽ.
3: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ.

0: വെൽക്കം ബാക്ക്, വെൽക്കം ബാക്ക്. ഹോം ഡെലിവറിയാണ് കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സെനോ 91.7 FM-ൽ അഷ്ടമിയാണ് കൂടെയുള്ളത്. എന്തായാലും ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് മുൻപ് ചോദിച്ചത് ഏറ്റവും കൂടുതൽ മാങ്ങ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്, ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലം ഏതാണ്. അതിനിവിടെ ഒരുപാട് ആൻസേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാം ഇന്ത്യയാണത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. നിങ്ങൾക്ക് ഓർമ്മയിലുള്ള നിങ്ങളുടെ ഏറ്റവും ഈ പറഞ്ഞ പോലെ പ്രിയപ്പെട്ട മാങ്ങകൾ, കേട്ടു പരിചയമുള്ള, കുഞ്ഞുനാൾ മുതൽ കണ്ടു പരിചയമുള്ള മാങ്ങകളുടെ പേര്, അതായത് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മാങ്ങ ഉണ്ടാവുമല്ലോ, ആ മാങ്ങയുടെ ഒക്കെ പേര് മെസ്സേജ് അയക്കാൻ പറഞ്ഞു. അപ്പോൾ മൂവാണ്ടൻ, അൽഫോൻസ, മൽഗോവ, നീലം, അതുപോലെ തന്നെ നമ്മുടെ ബംഗനപ്പള്ളി, ബംഗനപ്പള്ളി അല്ലേ, ഓക്കെ, റുമാനി, തൊട്ടപുരി എന്നൊക്കെ പറഞ്ഞിട്ട് ബ്ലെസൻ്റെ മെസ്സേജ് ഉണ്ട്. ഹായ് ഹായ്, അതിനിടയിൽ കുറച്ച് പേർ ഹായ് മെസ്സേജസ് വരുന്നുണ്ട്. പേരയ്ക്ക മാങ്കോ, കിളിച്ചുണ്ടൻ, അൽഫോൻസ, കേസർ, ചൗൻസ, പിന്നെ ഇതാണിത് മിയാസാക്കി, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് മിഥുൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അടുത്തത് ദൃശ്യ പറഞ്ഞിരിക്കുന്നത് അൽഫോൻസ, സിന്ദ്രി, കേസർ, ബദാമി, മല്ലിക, നീലം, രാജപുരി, ഇതൊക്കെയാണ്. ഇനി റിജേഷിൻ്റെ, റിജീഷിൻ്റെ ഒരു വോയിസ് നോട്ട് ഉണ്ടായിരുന്നേ, നമുക്കതൊന്ന് കേൾക്കാം. ഭയങ്കര രസമുള്ള മാങ്ങയുടെ പേരുകൾ, അതും അദ്ദേഹത്തിൻ്റെ വീടിന് ചുറ്റുമുള്ള മാങ്ങയുടെ പേരുകളാണ് പറഞ്ഞേക്കുന്നത്.
1: ഹായ് അഷ്ടമി, ഗുഡ് മോർണിംഗ്. പിന്നെ ഞാൻ കുറച്ച് മാങ്ങേന്റെ പേരുകൾ പറയാം. ഇതിന്റെ പ്രത്യേകത, ഇത് എന്റെ അച്ഛന്റെ അമ്മ, സോറി, അച്ഛന്റെ അമ്മൂമ്മ. അമ്മൂമ്മയുള്ള കാലത്ത് നമ്മളെ വീട്ടിൽ ചെറുതില് നിന്നിട്ടുള്ള ആ തറവാട്ടിന്റെ ചുറ്റിലുള്ള മാങ്ങകളാണ്. ഞാൻ പിന്നെ പുറത്തുള്ള പേരൊന്നും പറയുന്നില്ല, ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ബപ്പക്കായി മാങ്ങ, കല്ലുവപ്പക്കായി മാങ്ങ, ചേരി മാങ്ങ, കുർക്കം മാങ്ങ, മൈസൂർ മാങ്ങ, നമ്പ്യാർ മാങ്ങ, ചെന മാങ്ങ, കടുമാങ്ങ. കടുമാങ്ങ അച്ചാറിടുന്ന മാങ്ങ അല്ല, ഒരു ചെറിയ ഒരു, അത് മുറിക്കാനൊന്നും പറ്റില്ല, നമ്മളിങ്ങനെ പഴുത്തു കഴിഞ്ഞാല് ഇടുന്നതാണ് കടുമാങ്ങ. പിന്നെ കുക്കമാങ്ങ എല്ലാം പറഞ്ഞിരുന്നു അല്ലേ, നമ്മൾ എഴുതി വെച്ചിട്ട് സംസാരിക്കേണ്ടി വരുന്നു, എന്നാലും എല്ലാം ക്ലിയർ ആവുള്ളൂ. ഓക്കെ, ഇത്രയും ഐറ്റംസ് അല്ല, നമ്മുടെ വീട്ടിലുള്ളതാണ്, ഞാൻ പുറത്തുള്ള മാങ്ങ എന്ന് പറയാം. കോമാങ്ങ,
0: ഇതൊക്കെയാണ് ആള് പറഞ്ഞത്. ചെറിയൊരു ക്ലാരിറ്റി ഇഷ്യൂ ഉണ്ടെങ്കിലും ആള് പറഞ്ഞേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പപ്പക്കായി എന്തൊക്കെയല്ലേ പേര്, ഇങ്ങനെ ഓരോ പേരുകളും കേട്ടപ്പോൾ ഞാനെല്ലാം ഇങ്ങനെ ആലോചിക്കായിരുന്നു. ഇതിലൊന്ന് പോലും എനിക്കറിയത്തില്ല. ആ, ഞാൻ നമ്പ്യാർ മാങ്ങ കേട്ടിട്ടുണ്ട്, പിന്നെ ഏതാ, പിന്നെ കടുമാങ്ങ കേട്ടിട്ടുണ്ട്, അല്ലാതെ ഒരു മാങ്ങ പോലും എനിക്കറിയാവുന്നത് അതിലില്ലായിരുന്നു. പക്ഷേ ഭയങ്കര രസമായിട്ട് ഈ മാങ്ങകളുടെ പേരെന്ന് പറയുന്ന ഭയങ്കര രസമുള്ള പരിപാടിയാണ്. ഇത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു ദിവസം, പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 2019-ലോ 2020-ലോ ആയിരിക്കണം, 2019-ലാണെന്നാണ് തോന്നുന്നത്. നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കൂ, ആ ഒരു വീഡിയോ ഇപ്പോഴും ഭയങ്കര ഫേമസ് ആണ്. ഫേസ്ബുക്കിലും കാണും, കയറിയിട്ട് മാംഗോ ഫെസ്റ്റിവൽ സഫാരി റേഡിയോ സുനോന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അടിച്ചു കൊടുത്താൽ മതി. ഞാനൊരു ഒരു പാത്തുമ്മയായിട്ട് വന്ന് ഡ്രസ്സ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഭയങ്കര രസമാണ്. അതിനകത്ത് ഞാൻ പറയുന്നൊരു സംഭവമുണ്ട്, എന്നെപ്പോലെ സുന്ദരി, നിങ്ങളെപ്പോലെ പഞ്ചാരക്കുട്ടൻ എന്ന് പറയുന്നൊരു ഡയലോഗ് ഞാൻ പറയുന്നുണ്ട്. സംഭവം അത്, സുന്ദരി എന്ന് പറയുന്നൊരു മാങ്ങ ഉണ്ടായിരുന്നു, പഞ്ചാരക്കുട്ടൻ എന്ന് പറയുന്നൊരു മാങ്ങ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് അങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞത്. ഭയങ്കര രസമുള്ള ഒരു മാങ്ങയാണ്. പിന്നെ എന്താ, അടുത്ത ബിനോയുടെ വെള്ളരി മാങ്ങയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഓരോരോ മാങ്ങയുടെയും പേരുകൾ ഡിഫറെൻ്റ് ആണ്, ഓരോ സ്ഥലങ്ങളിലെത്തുമ്പോൾ പോലും അതിന് വ്യത്യാസങ്ങൾ വരും. എന്തായാലും ഇതുപോലെ നിങ്ങൾക്ക് ഞാനൊന്ന് ഈ പറഞ്ഞ പോലെ പഞ്ചാരക്കുട്ടൻ, ഇതേപോലെയൊക്കെ എന്തെങ്കിലും ഡിഫറെൻറ്റ് മാങ്ങയുടെ പേരുകളുണ്ടെങ്കിൽ എന്തായാലും മെസ്സേജ് അയക്കൂ 5000-997-ലേക്ക് കേട്ടോ.

0: brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 12 മണി കഴിഞ്ഞ് 7 മിനിറ്റ്. കഥന ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സ്നോ 91.7 FM-ൽ ഞാൻ കുറച്ചധികം മാങ്ങയുടെ പേരുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. യെസ്, അപ്പൊ ഈ ഒരു സമയത്ത് പ്രിയോർ മാങ്ങ. ഓക്കെ, പ്രിയോർ എന്നാണോ പിയോരി എന്നാണോ? പ്രിയോരി എന്നായിരിക്കും അല്ലേ. ഓക്കെ, അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് പൃഥ്വിരാജ് ആണ്. പൃഥ്വിരാജ് അയച്ചിരിക്കുന്നത് സേലം മാങ്ങ, മൽഗോവ, ആ അതൊക്കെ ഉള്ളൂർ മാങ്ങ. ഓക്കെ, കടുമാങ്ങ, നാട്ടുമാങ്ങ, കിളിച്ചുണ്ടൻ മാങ്ങ, താളിമാങ്ങ, അലിഫ് മാങ്ങ, ഞെട്ടുക്കുഴിയൻ മാങ്ങ, അത് കൊള്ളാമല്ലോ, വെള്ളരി മാങ്ങ, നീലം മാങ്ങ. ഈ നീലം മാങ്ങ ഞാൻ കഴിഞ്ഞ ദിവസം പോയിട്ട് അവിടെ നിന്ന് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മൂവാണ്ടൻ, അൽഫോൻസ് എക്സെട്ര എക്സെട്ര എക്സെട്ര, അതാണ് ഷാൻ അയച്ചിരിക്കുന്നത്. ഇനി ഷിഹാബ് അയച്ചിരിക്കുന്നത് അൽനാസ് ഡ്രൈവിംഗ് അക്കാഡമിയിൽ നിന്നുമാണ്. ആരും പറയാത്ത ഒരു പേര്, അതാണ് കോമാങ്ങ. ആ കോമാങ്ങ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു, ആ ഒരു ഇതിൽ വോയിസ് മെസ്സേജിൽ ഉണ്ടായിരുന്നു കോമാങ്ങ. പിന്നെ അറിയാവുന്നവർക്കറിയാം അതിൻ്റെ മണവും രുചിയും. ഷൈജു പുത്തിലത്ത്, എൻ്റെ പൊന്നടാ, ഇതിപ്പോൾ കുറേ ഉണ്ടല്ലോ, ഇതിപ്പോൾ കുറേ കുറേ സ്പെഷ്യൽ അയച്ചു തന്നിരിക്കുകയാണ്. അരൂർ, ഓക്കെ, അരൂർ ഓളാർ മാങ്ങ, മാങ്ങ ഫുൾ മാങ്ങയാണല്ലോ, ഇതെന്താണ് സംഭവം? ഞാൻ ഇത് ഫുള്ളിരുന്ന് വായിക്കേണ്ടി വരുമോ എൻ്റെ പൊന്ന് ഷൈജു? ഓക്കെ, ഫുൾ എനിക്ക് തോന്നുന്നു മറ്റേ പത്രത്തിൻ്റെ കട്ടിക്ക് വരണ പോലെയാണ്. എനിക്ക് വലിയ വലിയ ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. രൂപം സാധാരണ ഓളർ വാങ്ങിയേക്കാൾ വലിപ്പം ഇളവ്. ഓ, അതിൻ്റെ സ്പെഷ്യാലിറ്റിയൊക്കെ എന്താണെന്നുള്ളത് അയച്ചിരിക്കുകയാണല്ലേ. ഞാനിത് വായിച്ചു നോക്കട്ടെ, കാരണം ഇത് 1, 2, 3 ഓക്കെ ഓരോന്നോരോന്നായിട്ടാണ് എനിക്ക് അയച്ചിരിക്കുന്നത്. പ്രിയൂർ മാങ്ങ എന്ന് പറഞ്ഞിട്ട് മനാഫിൻ്റെ മെസ്സേജ് ഉണ്ട്. ശരിയാണ്, മാങ്ങ ഇങ്ങനെ കുറയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കഴിച്ചേ രത്നം മാങ്ങ, അയ്യോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു രത്നം മാങ്ങ. എനിക്ക് തോന്നുന്നു ഞാൻ സഫാരിയിൽ നിന്നാണെന്ന് തോന്നുന്നു കഴിച്ചത്. എന്തായാലും അടിപൊളിയായിരുന്നു രത്നം മാങ്ങ. ഞാൻ വീണ്ടും അത് വാങ്ങാനായിട്ട് അപ്പുണ്ണിയുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പുണ്ണി വാങ്ങിച്ചെന്ന് തോന്നുന്നു, ഇന്ന് പോയിട്ട് നോക്കണം. കിട്ടിയാ കിട്ടി, അല്ലെങ്കിൽ ചിലപ്പോൾ അത് തീർന്നു പോകുന്നതാണ് എൻ്റെ മനസ്സ് പറയുന്നത്. എനിവേ, നമുക്കിങ്ങനെ മാങ്ങയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരത്തെ ഏറ്റവും കൂടുതൽ മാങ്ങ ഉൽപ്പാദനം ചെയ്യുന്നതും ഇന്ത്യ തന്നെയാണ്. ഓൾമോസ്റ്റ് 25 മില്യൺ ആനുവൽ പ്രൊഡക്ഷൻ ആണ് കേട്ടോ. ടൺ നോക്കിക്കഴിഞ്ഞാൽ 25 മില്യൺസ് ഓഫ് ടൺ ആണ് ഇന്ത്യയിൽ നിന്നും വേൾഡ് വൈഡ് പോകുന്ന മാങ്ങ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇത്രയും പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ചൈനയിലാണ്, അത് കഴിഞ്ഞാൽ അത് പിന്നെ തായ്ലാൻഡ്, ഇന്തോനേഷ്യ, പാകിസ്ഥാൻ, മെക്സിക്കോ, ബ്രസീൽ, ഈജിപ്ത്, ബംഗ്ലാദേശ്, നൈജീരിയ, അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. പക്ഷെ നമ്മുടെ നാട്ടിലെ മാങ്ങ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്. എത്ര മാങ്ങ വെറൈറ്റി ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല, എണ്ണാവുന്നതിലധികം വെറൈറ്റികളുള്ള മാങ്ങകൾ കൂടിയാണ് നമുക്ക്.

0: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: ഹായ്, ഞാൻ ദേവാനന്ദ്. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടും.
3: സിനോ ബോളിവുഡ്.

അരൂർ ഒളോർ മാങ്ങ കേരളത്തിലെ പ്രത്യേകിച്ചും കോഴിക്കോട് വടകര ഭാഗങ്ങളിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു തനത് നാടൻ മാവിനമാണത്. അതിന്റെ പ്രത്യേകത എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ വിളവെടുപ്പ് തന്നെ, അതായത് ഇപ്പം ഇന്ത്യയിൽ തന്നെ എല്ലാ മാവിൻ്റെ ഒക്കെ തന്നെ ഒരു സമയമാകുന്നതിന് മുൻപ് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ തന്നെയാണ് ഇത് പാകമായിട്ട് വരുന്നത്. പിന്നെ രുചിയും മണവും ഒക്കെ തന്നെ അടിപൊളിയാണ്. നാരുകൾ കുറവുള്ള, നല്ല മധുരമുള്ള, ഒപ്പം നല്ല സുഗന്ധമുള്ള മാവിനമാണിതെന്ന് പറഞ്ഞിട്ടുണ്ട്. രൂപം എനിക്കിഷ്ടപ്പെട്ടു. കോഴിമുട്ടയുടെ ആകൃതിയിലുള്ള ഇടത്തരം വലിപ്പമുള്ള മാവിൻ്റെ മാങ്ങയാണ് ഇതെന്ന്. ഇത് നമുക്ക് അയച്ചു തന്നിരിക്കുന്ന ആളുടെ പേരെന്തായിരുന്നു മറന്നുപോയി. ഷൈജു പുത്തലത്താണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇനി അടുത്തത് പുളിയൻ പറങ്കി മാങ്ങ. ഓക്കെ, കശുമാങ്ങ എന്നും ഇതിനെ വിശേഷിപ്പിക്കും. അപ്പം ഈ ഒരു മാമ്പഴം നല്ല പുളിപ്പുള്ള ഒരു പ്രത്യേക ഇനമാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ മാങ്ങ നല്ല പച്ച, ഐ മീൻ നല്ല പുളിപ്പുള്ള, അതായത് ലൈറ്റ് പുളിപ്പും ലൈറ്റ് മധുരവും കൂടി ഉണ്ടെങ്കിൽ രസമായിരിക്കും. ഇതിൻ്റെ പ്രധാന സവിശേഷതകൾ ഇതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ഥലങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. ഓക്കെ, രുചി സാധാരണ മാങ്ങയേക്കാൾ കൂടുതൽ പുളിപ്പും നേരിയ തരിപ്പും ഉള്ള ഒരു മാങ്ങയാണിത്. അദ്ദേഹം വലിയ കുറിപ്പാട്ട് വച്ചിരിക്കുന്നത്. രൂപം മഞ്ഞ, അതുപോലെ തന്നെ ചുവപ്പ് അല്ലെങ്കിൽ ഓറഞ്ച് നിറങ്ങളിലാണ് കാണുന്നത്. ഇതിൻ്റെ അറ്റത്താണ് കശുവണ്ടി പോലെ കാണാനായിട്ട് പറ്റുന്ന രീതിയിലൊരു ഒരു ഷേപ്പുണ്ട്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ഇത് കശുവണ്ടി മാങ്ങ എന്നും പറയുന്നത്. പിന്നെ സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ എവിടെയാണ് കാണുന്നതെന്ന് ചോദിച്ചപ്പോൾ കേരളത്തിലെ നാട്ടിൻപുറങ്ങളിലാണ്, പറമ്പുകളിലും കാര്യങ്ങളിലാണ് ഇത് കൂടുതൽ കാണുന്നത്. ഓക്കെ, അടുത്തത് കൈതച്ചക്ക ഒളോർ. ഓക്കെ, കൈതച്ചക്ക ഒളോർ, അത് കൊള്ളാമല്ലോ. കോഴിക്കോടിൻ്റെ മണ്ണിൽ നിന്നും ഉത്ഭവിച്ച ഒരു മാവാണിത്. ഇത് ഈ പറഞ്ഞ പോലെ നല്ല രുചിയുള്ള മാങ്ങയാണ്. പൈനാപ്പിൾ, ആഹാ, പഴുത്ത കൈതച്ചക്കയുടെ അതേ മധുരവും നേരിയ പുളിപ്പും കൂടി ഉള്ളതാണ്. അടിപൊളിയായിരിക്കുമല്ലോ അപ്പോൾ അത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൈനാപ്പിൾ. അതും ഈ പറഞ്ഞ പോലെ ചെറിയ പുളിപ്പും നല്ല മധുരമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതേ രീതിയിലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പം നല്ലൊരു മണവും കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ കൈതച്ചക്ക ഒളോർ എന്നും പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ തന്നെ അദ്ദേഹം ഒരുപാട് സമയം എടുത്ത് എഴുതിയതാണെന്ന് തോന്നുന്നല്ലോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഞാനിപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ കണ്ണോടിച്ച് പോയി വായിച്ചതേ ഉള്ളൂ. ഓറഞ്ച് നിറമായിരിക്കും ഈ ഒരു കൈതച്ചക്ക മാങ്ങയ്ക്ക്, കൈതച്ചക്ക എന്ന് പറയില്ലല്ലോ, കൈതച്ചക്ക ഉള്ളവർ മാങ്ങയ്ക്ക്. ഓക്കെ, അപ്പം ഇങ്ങനത്തെ പല പല രീതിയിലുള്ള മാങ്ങ വെറൈറ്റീസ് നമ്മൾ കണ്ടു. പക്ഷേ കുറേ കൂടി ഇപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്ലി, ബോംബെ ഗ്രീൻ, ചൗസ, ലംഗ്ര, അതുപോലെ തന്നെ അമ്രപ്പള്ളി മല്ലിക നമ്മളെപ്പോഴും കേൾക്കാറുണ്ട്. സമർ പഹിസ്ത് എന്ന് പറയുന്നൊരു മാങ്ങയുണ്ട്. പിന്നെ അതുപോലെ ദശരി എന്ന് പറയുന്ന മാങ്ങയുണ്ട്. ഇനി വെസ്റ്റേൺ സൈഡിലേക്കൊക്കെ പോയാലാണ് കൂടുതലും അൽഫോൺസയും കേസറും രാജപുരിയും പൈരി എന്ന് പറയുന്ന മാങ്ങയും തൊട്ടാപുരിയൊക്കെ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു, നീലേശൻ പറഞ്ഞു. ഇനി സൗത്തിലേക്കാണ് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ മൽഗോവയും അതുപോലെ നീലവും സിന്ദൂരയും ഒക്കെ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ മംഗലൂര ഉണ്ട്, കലപ്പാടിയുണ്ട്, പിന്നെ ഏതാണ് മാങ്ങയുള്ളത്, ബങ്കനപ്പള്ളിയുണ്ട്, ഇമാം പസന്ത് ഉണ്ട്, പിന്നെ റസ്പുരി നമ്മൾ പറഞ്ഞതല്ലേ, ഇങ്ങനെ. പിന്നെ സുവർണ രേഖ എന്ന് പറയുന്നൊരു മാങ്ങയുണ്ട് കേട്ടോ. പിന്നെ ഇനി ഈസ്റ്റേൺ സൈഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ബോംബെ, സർദലു, അതുപോലെ ഹിംസാഗർ, കിഷൻഭോഗ്, ഇങ്ങനത്തെ ഒക്കെ കുറേ മാങ്ങകളും. സെൻട്രലിലെത്തുമ്പം വൻരാജ്, നൂർജഹാൻ, അതുപോലെ സുന്ദർജ, ഇങ്ങനത്തെ കുറച്ചും വെറൈറ്റീസും. രത്ന, ഞാൻ കുറച്ച് പറഞ്ഞില്ലേ, ഹൈബ്രിഡ് വെറൈറ്റികളിലൊന്നാണ് രത്നം. രത്നം മാങ്ങ അന്വേഷിച്ച് കിടക്കലായിരുന്നു എനിക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് പണി. അതുപോലെ അർക്ക പുനീത്, അർക്ക അറൂറ, അർക്ക അൻമോൽ എന്നൊക്കെ പറയുന്ന കുറേ സംഭവങ്ങളുണ്ട്. അല്ലാതെ അത് നോട്ടബിൾ മാംഗോ വെറൈറ്റീസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ജവാഹർ, ഞാൻ കുറച്ച് പറഞ്ഞ പോലെ, പിന്നെ വേറെ ഏതാണ്, ഗോപൽ ബോഗ് എന്ന് പറയുന്നതും, സഫേദ, ബോംബെ യെല്ലോ, പെഡറാസലു, ഇങ്ങനത്തെയൊക്കെ കുറച്ചധികം മാങ്ങ വെറൈറ്റീസും ഉണ്ട്. ഇതിലധികം ഉണ്ടെന്ന് എത്ര എത്ര വെറൈറ്റീസാണ്, ഇതൊക്കെ പറഞ്ഞാൽ തീരില്ല. അപ്പോൾ ഏറ്റവും നല്ല അടിപൊളിയായിട്ട് മാങ്ങ വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന വെറൈറ്റി വെറൈറ്റി വിഭവങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മിക്കവാറും നമ്മുടെ മാങ്ങ ഫെസ്റ്റിവൽ, അല്ലെങ്കിൽ മാംഗോ ഫെസ്റ്റിവൽ, ഹംബ ഫെസ്റ്റിവൽ എന്നൊക്കെ അറിയപ്പെടുന്ന കഴിഞ്ഞ ദിവസം. അങ്ങനെ കംപ്ലീറ്റ്ലി ടോട്ടലൊരു അടിപൊളി വിജയത്തോടു കൂടി തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഫെസ്റ്റിവലാണ് ഇന്ത്യൻ മാംഗോ ഫെസ്റ്റിവൽ നമ്മുടെ സൂക്വാക്കിഫിൽ. അപ്പോൾ അവിടെ ഒരുപാട് വെറൈറ്റീസ് കഴിച്ചു. അതിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാൻ മറക്കണ്ട കേട്ടോ.

ഹോം ഡെലിവറി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മാങ്ങയെ കുറിച്ചും മാങ്ങ വെറൈറ്റികളെ കുറിച്ചിട്ടും പറയുമ്പോൾ എങ്ങനെയാണ് അത് വെച്ചിട്ടൊരു ഡിഷ് പറയാതിരിക്കുക? എന്തായാലും ഈ ഒരു സമയത്ത് നമുക്ക് നേരെ ഒരു മാങ്ങയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ വെച്ചിട്ടുള്ളൊരു പനീർ കറിയാണ് കേട്ടോ. ഭയങ്കര രസമുള്ളൊരു പനീർ കറിയാണ്. അതിനുവേണ്ടി ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് വെജിറ്റേറിയൻസിന് വേണ്ടിയിട്ട് പറ്റിയൊരു സംഭവമാണ്. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ കാണുകയും ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് പനീർ കറിയെക്കുറിച്ച് പറയാമെന്ന്. അപ്പോൾ ഇതിനു വേണ്ടി ഒരു 200 ഗ്രാം ചെറുതായിട്ട് അരിഞ്ഞ സ്ക്വയർ സ്ക്വയർ ആയിട്ട് അരിഞ്ഞ പനീർ എടുത്ത് വയ്ക്കുക. കോൺഫ്ലവർ വേണം, അതുപോലെ തന്നെ എണ്ണ, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത്, സവാള, അതുപോലെ ക്യാപ്സിക്കം കുഞ്ഞായിട്ട് ഇങ്ങനെ ചെറിയൊരു അരക്കപ്പ് മതി കേട്ടോ. നമ്മുടെ ചുവന്ന ക്യാപ്സിക്കവും വേണം, പച്ച ക്യാപ്സിക്കവും വേണം. പിന്നെ മാമ്പഴം, അതും ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം അരിയാനായിട്ട്. പിന്നെ ജീരകം പൊടി, മുളക് പൊടി, ഗരം മസാല, ഇതൊക്കെ ഒരു അര ടീസ്പൂൺ എന്നുള്ള രീതിയിൽ എടുത്തു വെച്ചാൽ മതി. ഉപ്പ് പാകത്തിന്, വെള്ളം, അതുപോലെ വേണ്ടത് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിറ്റർ വിനീഗർ ഇല്ലേ, എല്ലാവർക്കും ഇപ്പം ഭയങ്കരമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അപ്പം അത് ഒരു വലിയ സ്പൂൺ, അതുപോലെ തന്നെ മല്ലിയില, ഇത്രയാണ് വേണ്ടത്. ആദ്യം തന്നെ നന്നായിട്ട് കോൺഫ്ലവറിൽ പനീർ കോട്ട് ചെയ്തിട്ട് ഒന്നൊരു ബ്രൗൺ, ഗോൾഡൻ ബ്രൗൺ കളറിൽ ാകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. എന്നിട്ടൊരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നന്നായിട്ട് ആ ഒരു എണ്ണ ചൂടായി വരുമ്പോൾ ഇഞ്ചിയിട്ട്, അതുപോലെ നമ്മുടെ പച്ചമുളകിട്ട്, അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് സവാളയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് പിന്നെ ഇടേണ്ടത് നമ്മുടെ ക്യാപ്സിക്കവും അതുപോലെ തന്നെ പൊടികൾ, അതായത് ജീരകപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടതൊന്ന് സെറ്റാക്കി എടുക്കുക. ആ പൊടിയുടെ ആ ഒരു പച്ചമണം മാറുമ്പോഴത്തേക്കും അതിലേക്ക് മാമ്പഴവും കൂടി ഇട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കി സെറ്റാക്കി വെച്ചതിന് ശേഷം അതിലേക്ക് പിന്നെ നമ്മൾ ഒഴിക്കേണ്ടത് വെള്ളമാണ്. വെള്ളവും അതുപോലെ ആ വിനാഗിരിയും ഒഴിച്ചതിന് ശേഷം, വിനാഗിരി എന്ന് പറഞ്ഞാൽ സിഡാർ വിനേഗറാണ് കേട്ടോ, അതും കൂടെ ഒഴിച്ച് നന്നായിട്ട് അതൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും അതിലേക്ക് ഈ പറഞ്ഞ പനീറും കൂടി ഇട്ട് ഒരു കുറച്ച് നേരം മാത്രം മതി. ഒന്ന് ചെറുതായിട്ട് ആ തിള കാണുമ്പോഴത്തേക്കും അതൊന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് മല്ലിയില കൊണ്ട് ഒന്ന് ചെറുതായിട്ടൊരു അലങ്കാരത്തിന് വേണ്ടിയിട്ട് ഇട്ടിട്ട് സെറ്റാക്കി എടുക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ നല്ല സ്വീറ്റ് ആൻഡ് സ്പൈസി ആയിട്ടുള്ള മാംഗോ പനീർ കറി. അപ്പം ഇത് മാത്രമല്ല, കുറച്ച് സ്വീറ്റ് ഡിഷസ് ഒരുപാട് ഉണ്ടാക്കാൻ പറ്റും മാംഗോ വെച്ചിട്ട്. അതിലേക്കൊക്കെ വരുന്നതായിരിക്കും ജോത്സന പാടിയൊരു പാട്ടൊക്കെ കേട്ടിരിക്കാം. ഇത് ഹോം ഡെലിവറിയാണ്, അഷ്ടമിയാണ് കൂടെയുള്ളത് കേട്ടോ.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: Let's play football.
2: Football Mania.
3: ഗോൾ അടിച്ചും അടിപ്പിച്ചും ജൂഡ് ബെല്ലിംഗ്ഹാം കളർന്നിറഞ്ഞപ്പോൾ ഫിഫ ലോകകപ്പ് ഗ്രൂപ്പ് എൽ പോരാട്ടത്തിൽ പനാമയെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് തകർത്ത് ഇംഗ്ലണ്ട് റൌണ്ട് ഓഫ് 32 പ്രവേശിച്ചു. ഈ മത്സരത്തോടെ മറ്റൊരു നേട്ടം കൂടി ഹാരി കെയ്ൻ സ്വന്തമാക്കി. ഇംഗ്ലണ്ടിന്റെ ലോകകപ്പ് ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരനെന്ന ചരിത്ര നേട്ടം ക്യാപ്റ്റൻ ഹാരി കെയ്ൻ സ്വന്തമാക്കി. ഇതിഹാസ താരം ഗാരി ലിനേക്കറുടെ 10 എന്ന റെക്കോർഡാണ് കെയ്ൻ പഴങ്കഥയാക്കിയത്. ലോകകപ്പിൽ ഹാരി കെയ്ന്റെ സമ്പാദ്യം ഇപ്പോൾ 11
4: മുന ദിനേശ അതിമോഹമാണ് അതിമോഹം.
5: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല.
6: ഓ ഡ്രാമ എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്യം.
7: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മുതൽ.
8: Brought to you by Safari, world class shopping experience, Doha, Qatar. And
9: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.
10: നമസ്കാരം, ഞാൻ മധു ബാലകൃഷ്ണൻ.
11: യു ആർ ലിസണിംഗ് ടു
10: റേഡിയോ സുനോ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വെൽക്കം ബാക്ക്. മാംഗോ വിശേഷങ്ങൾ തീരുന്നില്ല എന്നേ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചെറുതായിട്ട് ചില റെസിപ്പീസും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. സോ ബേസിക്കലി സുനോ കുക്ക് ബുക്കിൽ ഇനി നമുക്ക് മാംഗോ മൂസ് തയ്യാറാക്കിയാലോ. മാംഗോ മൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഫ്രഷ് ക്രീം വേണം, മാംഗോ നന്നായിട്ട് അരച്ചെടുത്തത് വേണം, കുറച്ച് മാങ്ങ ഈ പറഞ്ഞ ഇൻ ബിറ്റ്വീൻ കടിക്കാൻ കിട്ടിയാൽ നല്ലതല്ലേ. അതുകൊണ്ട് നമുക്ക് കുറച്ച് ക്യൂബ്സ് ആക്കി സെറ്റ് ചെയ്ത് വെക്കാം. പിന്നെ ഐസിംഗ് ഷുഗർ വേണം, അത്രേ ഉള്ളൂ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചോക്ലേറ്റ് ഒക്കെ മേളിലിട്ട് അതിനെ ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ മാത്രം മതി, അല്ലെങ്കിൽ അതും വേണ്ട. ഓക്കെ, അപ്പോൾ ഇതിനെന്താ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ക്രീം ഉണ്ടല്ലോ, ഈ ക്രീം 2-3 മണിക്കൂർ നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുപ്പിച്ചെടുക്കണം. ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിൽ കേട്ടോ. ഈ തണുപ്പിച്ച സംഭവത്തിനെ എടുത്തിട്ട് വേണം നമ്മൾ ഇനി സെറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ ഈ മാമ്പഴം അരച്ച് സെറ്റ് ചെയ്ത സംഭവം ഉണ്ടല്ലോ, അത് ഏതാണോ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്, ആ ഒരു ബൗളിലേക്ക് കുറച്ച് ഒന്ന് ചെറിയൊരു താഴത്തെ ലെയർ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒന്ന് റെഡിയാക്കി വെച്ചോളൂ. അതുപോലെ തന്നെ നമുക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ അതിങ്ങനെ മറിച്ചിട്ടതിന് ശേഷം അതിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് താഴത്ത് തന്നെ ലെയറിലൊന്ന് സെറ്റ് ചെയ്ത് വെച്ചോളാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ക്രീം ഒരു ബൗളിലേക്ക് ആക്കിയിട്ട് അതിനെ നന്നായിട്ട് നമ്മൾ ഈ ബീറ്റ് ചെയ്തെടുക്കില്ലേ, അതേപോലെ നന്നായി ഇങ്ങനെ അടിച്ച് പതപ്പിച്ച് സെറ്റാക്കി ഇങ്ങനെ കൊണ്ടുവരണം. അതിലേക്ക് കുറച്ചൊന്ന് അരച്ചെടുത്ത മാങ്ങയുടെ ഫ്ലേവറും കൂടി ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. പിന്നെ ഇതിലേക്ക് ഐസിംഗ് ഷുഗർ ഇട്ടിട്ട് വേണം പകുതി ഇങ്ങനെ മെല്ലെ മെല്ലെ അതിങ്ങനെ പൊങ്ങി വരുന്ന പോലെ നന്നായിട്ട് അടിച്ച് അതിനെ സോഫ്റ്റിലേക്ക് ആക്കിയെടുക്കാനായിട്ട്. എന്നിട്ട് അതിലേക്ക് ഈ പറഞ്ഞ നമ്മുടെ സെറ്റായ ഈ സംഭവം, ആ ഓൾറെഡി എടുത്തു വെച്ചിരിക്കുന്ന മാമ്പഴത്തിൻ്റെ അരച്ചത് ഓൾറെഡി ചെറിയൊരു ലെയർ ഇട്ട് കൊടുത്തേക്കുന്നതിൻ്റെ മുകളിലേക്ക് ഒരു സ്പൂൺ ഇടണം. ഇടുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇടുന്നതിന് തൊട്ട് മുമ്പായിട്ട് നിങ്ങൾക്ക് കുറച്ച് മാംഗോ ക്യൂബ്സ് അതിലിട്ട് കഴിഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ നമുക്കിങ്ങനെ എടുക്കാൻ നേരത്ത് സ്പൂണിൽ ഓരോ ക്യൂബ്സ് കിട്ടും. ആ രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് വീണ്ടും ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിക്കണം കേട്ടോ. അത് സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ട് എടുക്കാനും പാടുള്ളൂ. എടുക്കുന്ന സമയത്ത് നിങ്ങൾ വേറൊരു പ്ലേറ്റിലേക്ക് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അപ്സൈഡ് ഡൗൺ ചെയ്ത് അതിൻ്റെ മുകളിൽ വീണ്ടും എന്തെങ്കിലും ഒരു ചെറിയോ അല്ലെങ്കിൽ ചെറിയൊരു സ്ട്രോബെറീസോ ഈവൻ മാംഗോ തന്നെ കട്ട് പീസസൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഒരു 2-3 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് സെറ്റായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ മാംഗോ മൂസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇന്നലെ വരെ എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ടുള്ള സംഭവങ്ങളാണ് നമ്മുടെ മാംഗോ ഫെസ്റ്റിവലിൽ ഉണ്ടായിരുന്നത്. ഒരുപാട് പേര് പറയുന്ന കേട്ടു, എനിക്ക് എല്ലാം ഒന്നും ട്രൈ ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് ആകെ ഇത് കിട്ടിയുള്ളൂ അത് കിട്ടിയുള്ളൂ എന്നൊക്കെ പറയുന്ന കേട്ടു. കാരണം കുറേ ദിവസങ്ങളായിട്ട് അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾക്ക് ലാസ്റ്റ് മിനിറ്റ് പോയി കഴിഞ്ഞാൽ ഇതാണെന്നേ സംഭവം. ശരിയാണ്, ലാസ്റ്റ് മിനിറ്റിൽ എല്ലാം കിട്ടണമെന്നില്ല, ബട്ട് ഇറ്റ് വാസ് റിയലി ഗുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫെസ്റ്റിവലാണ് ഈ ഒരു റീസെൻറ്റ് ടൈംസിൽ ഇപ്പം നടന്ന ഇന്ത്യൻ മാംഗോ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. എൻ്റെ ടോപ്പ് ഫേവറേറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഞാൻ കാലിക്കറ്റ് നോട്ട്ബുക്കിലെ നമ്മുടെ മാങ്ങയിട്ട കപ്പ പറയും. പിന്നെ ഒന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടത് MRAയിലെ മാംഗോ പിസ്സ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് സിഗ്നേച്ചർ ബൈ മർസയിലെ മാംഗോ ദൈപൂരിയും അതുപോലെ കിളിപോയി. ആഹ്, കിളിപോയി കുടിച്ചിട്ടുണ്ടല്ലോ, സത്യത്തിൽ എൻ്റെ കിളിപോയി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നാൽ ഭയങ്കര എരിവൊന്നുമില്ല, ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് സൽസ ഫ്രം ദോഷ സ്ട്രീറ്റ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട എന്താ, ഇതൊക്കെയാണ് ഏറ്റവും മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ ജെലാറ്റോൻ്റെ, ഐ മീൻ ജെലാറ്റോ ഓർ ഗെലാറ്റോ, അതിൻ്റെ ഐസ്ക്രീം, ഓ ചീസ് കേക്ക് ഐസ്ക്രീം ഉണ്ടായിരുന്നു, മാംഗോ ചീസ് കേക്ക്, അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ടോപ്പ് ഫേവറേറ്റ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് അരുൺജി നായരുടെ ഒരു മെസ്സേജും കൂടി വന്നിട്ടുണ്ട്.
1: മാംഗോ ഫെസ്റ്റിന്റെ കാര്യം കേട്ടോണ്ടിരിക്കുകയായിരുന്നു, പെട്ടെന്ന് ഓർമ്മ വന്നു വെച്ചാൽ മാംഗോ ഫെസ്റ്റിന് ഭയങ്കര റഷായിരുന്നു, അപ്പൊ വേണ്ട വിധത്തിൽ ആസ്വദിക്കാൻ പറ്റില്ല. രണ്ടാമത് അവിടെ നിന്ന് കഴിച്ചയില് മാംഗോ പാനിപ്പൂരി കഴിച്ചു, അത് നല്ല വെറൈറ്റി ആയിരുന്നു, നല്ല ടേസ്റ്റും ആയിരുന്നു. പിന്നെ ഒരു മാംഗോ പീസ കഴിച്ചു, അതും നല്ലതായിരുന്നു. ഇത് രണ്ടുമൂന്ന് ശരിക്കും ആസ്വദിക്കാൻ പറ്റും. പിന്നെ 2-3 വെറൈറ്റി ഒക്കെ ട്രൈ ചെയ്തു. അതിലൊരു മൈപ്പീലി എന്ന് പറഞ്ഞത് ആദ്യമായിട്ടാണ് കേൾക്കുന്ന പേര്, അതും ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. മൈപ്പീലി മാംഗോ
0: എനിക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടോ. മയിൽപ്പീലി മാങ്ങ, അത് കൊള്ളാലോ. ഞാനും ആലോചിച്ചു നല്ല മാങ്ങയുടെ പേരാണല്ലോ, ഇത്ര നേരം നമ്മൾ വെറൈറ്റി മാങ്ങ പേരുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ. എന്തായാലും അതും ഒരു അടിപൊളി മാങ്ങ തന്നെയാണ് മയിൽപ്പീലി മാങ്ങ എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഇന്നെല്ലാവർക്കും ഭയങ്കരമായിട്ട് ഓർമ്മകളൊക്കെ തന്നെ ഷെയർ ചെയ്യാനുണ്ടാവും. പക്ഷേ ഇവിടെ ഇപ്പോൾ തൽക്കാലം നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാറായിരിക്കുകയാണ്. ഞാൻ ഓൾറെഡി 2 വീഡിയോസ് അവിടെ നിന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു മാങ്ങ ഫെസ്റ്റിവലിൽ നിന്ന്. ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്ന കാര്യം എന്താണെന്നറിയോ, എങ്ങനെയുണ്ടായിരുന്നു, ഏതൊക്കെ ട്രൈ ചെയ്യണം, എവിടെയാണ് വണ്ടി പാർക്ക് ചെയ്യേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയായിരുന്നു. സോ ഐ ഹാഡ് റിയലി ഫൺ. ആൻഡ് കഴിച്ച മാങ്ങകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് രക്തമാങ്ങ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടി പറഞ്ഞുകൊണ്ട് നേരെ ഇതാ ചെറിമാങ്ങ പറഞ്ഞോ വിഷ്ണു മുരളിയുടെ മെസ്സേജ്. ഇല്ലല്ലോ, ചെറിമാങ്ങയോ, കൊള്ളാലോ, അടിപൊളി. അപ്പൊ ഇനിയും വന്നോണ്ടിരിക്കാണ് മാങ്ങ വെറൈറ്റീസ്. പക്ഷേ എനിക്ക് തൽക്കാലം പോകേണ്ട സമയമായിന്നേ. ഓൾറെഡി ഇതാ 1:56 12:56 അപ്പൊ അതുകൊണ്ട് ഞാൻ തൽക്കാലം അങ്ങോട്ടേക്ക് പോട്ടെ. ഇനി മാച്ചിന് ഈ വിശേഷങ്ങളൊക്കെ ആയിട്ട് വൈകുന്നേരം വീണ്ടും കേട്ടുമുട്ടാനായിട്ട് തിരിച്ചെത്തുന്നതായിരിക്കും. അപ്പോഴേക്കും എൻ്റെ മാങ്ങ ഫെസ്റ്റിവൽ എക്സ്പീരിയൻസ് കാണാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഗോ ആൻഡ് ചെക്ക് ഔട്ട്. എൻ്റെ പേജിലുണ്ടാവും, ഇൻസ്റ്റഗ്രാമിലുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഗാംബ്ലറിലെ ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്കാണ് പോകുന്നത് കേട്ടോ. എന്താ അവിടെ ഒരു മാങ്ങാക്കാര്യം, അനസിൻ്റെ മെസ്സേജ്. മാങ്ങാക്കാര്യം കഴിഞ്ഞു, തീർന്നു, ഇവിടെ മാങ്ങ കൊടുത്തു കഴിഞ്ഞു, പരിപാടി അവസാനിപ്പിച്ചു. അവിടെ മാംഗോ ഫെസ്റ്റിവലും തീർന്നു, ഇവിടെ മാങ്ങ വിശേഷവും തീർന്നു. അതോടുകൂടി വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ ബൈ.

0: നമസ്കാരം, ഞാൻ സുരാജ് വെഞ്ഞാറമൂടാണ്.
1: ഇനി നമ്മൾ എന്ത് ചെയ്യും അല്ലയ്യ?
2: യു ആർ ലിസ്ണിംഗ് ടു
0: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: മെസ്സി, റൊണാൾഡോ, എംബാപ്പേ, ഹാലൻഡ്, ഡെംബെലെ, വിനീഷ്യസ് ജൂനിയർ, ലോകകപ്പിന്റെ ആവേശം വാനോളം. പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും. വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
4: In association with
5: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.
6: Matinee Classics.
7: Matinee Classics.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.

0: You are listening to Radio Suno 91.7 FM.
1: Katash, have

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ്, ദോഹ. കോൾ 4000 1707.
2: മാറ്റിനി ക്ലാസിക്.

0: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
2: You are

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: കോയമ്പത്തൂരിലെ ഗോപിച്ചട്ടിപ്പാളയത്തിൽ ജനിച്ച കെ ഭാഗ്യരാജന്റെ അഭിനയ മോഹം ആരംഭിച്ചത് സ്കൂളിൽ പഠിക്കുന്ന സമയത്തായിരുന്നു. സ്കൂളില് നാടക ഗ്രൂപ്പിൽ അദ്ദേഹം അംഗമായിരുന്നു. പിന്നീട് സിനിമയുടെ ലോകമെന്നറിയപ്പെടുന്ന കോടാമ്പക്കത്തേക്ക് വണ്ടി കയറുന്നു. അവസരം ചോദിച്ചുള്ള യാത്രയായിരുന്നു അത് പ്രധാനമായിട്ടും. ഒരു സംവിധാന സഹായിയായിട്ട് മാറുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ലക്ഷ്യം. അങ്ങനെ സിനിമയിൽ പിടിച്ചു നിൽക്കാനായിട്ട് ഭാഗ്യരാജ് ചെയ്യാത്ത ജോലികളില്ല. ഭംഗിയായിട്ട് കഥ പറയാൻ അദ്ദേഹത്തിന് ഒരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഹോട്ടൽ ജോലിക്കിടെ കഥ കേട്ട ഒരു സിനിമാ പ്രവർത്തകൻ സംവിധായകൻ ജി രാമകൃഷ്ണനെ ഭാഗ്യരാജന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അവിടെ നിന്ന് അദ്ദേഹം ഭാരതി രാജയിലേക്ക് എത്തുന്നു. നിർമ്മാതാവ് ബാലഗുരുവിനെ കാണാനായിട്ട് ഒരിക്കൽ അദ്ദേഹം ഓഫീസിലേക്ക് എത്തുകയാണ്. അപ്പൊ ആ സമയത്ത് ഭാരതി രാജയും സന്ദർശകനായിട്ട് അവിടെ ഉണ്ട്. അന്ന് ഇംഗ്ലീഷ് ഭാഷയിൽ അത്ര പരിജ്ഞാനമില്ലെങ്കിലും നിർമ്മാതാവ് എവിടെയാണെന്ന് തട്ടിക്കൂട്ട് ഇംഗ്ലീഷില് ഭാഗ്യരാജ് ഭാരതി രാജയോട് ചോദിച്ചു. ഗ്രാമീണ അന്തരീക്ഷത്തിൽ വളർന്ന ഭാരതി രാജ ആ ചോദ്യത്തിൽ വീണുപോയെന്നും അങ്ങനെയാണ് തന്നെ സഹായിയായിട്ട് കൂടെ കൂട്ടിയെന്നുമാണ് ഭാഗ്യരാജ് പറയാറുണ്ടായിരുന്നത്. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, നിർമ്മാണം കെ ഭാഗ്യരാജ്. ഇതൊരു കാലത്ത് തമിഴ് സിനിമാ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടൈറ്റിലുകളിൽ ഒന്നായിരുന്നു. തമിഴ്നാട്ടിലെ കുടുംബ ചിത്രങ്ങളുടെ മാസ്റ്റർ കൂടിയായിരുന്നു ഭാഗ്യരാജ്. കമൽഹാസനും രജനീകാന്തും വിജയകാന്തും ഒക്കെ അരങ്ങുവാണിരുന്ന സമയത്ത് ഭാഗ്യരാജിന്റെ സിനിമകള് അമ്പരപ്പിക്കുന്ന ബോക്സ് ഓഫീസ് വിജയങ്ങൾ സ്വന്തമാക്കി. മാത്രമല്ല മിനിമം 100 ദിവസം മുതൽ 1 വർഷം വരെ തിയേറ്ററുകളില് അദ്ദേഹത്തിന്റെ സിനിമകൾ തിളങ്ങിയിരുന്നു. ഇതിൽ മറ്റൊരു വലിയ കൗതുകം ഇതിലൊക്കെ നായകനായതും ഭാഗ്യരാജ് ആയിരുന്നു എന്നുള്ളതാണ്. സ്വയം തിരക്കഥ എഴുതി സംവിധായകനായി നായകവേഷം അവതരിപ്പിച്ച് സൂപ്പർ ഹിറ്റുകൾ സൃഷ്ടിച്ചിരുന്നു അദ്ദേഹം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ, കേട്ട് കേട്ട് കൂട്ടുകൂടും സവാരി. മോർണിംഗ് സവാരി,
0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ
1: മോർണിംഗ് സവാരി.
2: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
3: ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
4: ഇൻ അസോസിയേഷൻ വിത്ത്
5: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
6: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical centers, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
7: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.
8: Just feel like you're
9: home. This is Matinee Masha, only on
10: Radio Suno 91.7 FM.
9: Matinee Masha,
11: brought to you by
12: Safari, world-class shopping experience, Doha, Qatar.
9: And
3: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

സിനിമാ ലോകം എക്കാലവും ഓർത്തിരിക്കുന്ന ഭാഗ്യരാജ്, അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു വന്നത്. ഭാരതിരാജയുടെ സഹായിയായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് 16 വയതിനിലെ എന്നുള്ള സിനിമയില് 3 മിനിറ്റുള്ള ഒരു സീനില് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. തൊട്ടടുത്ത വർഷം സിഗപ്പ് റോജാക്കൽ എന്ന പടത്തിലും ഒരു മിന്യമായ വേഷത്തിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഭാഗ്യരാജന്റെ നല്ല എഴുതാനുള്ള കഴിവുകൾ തിരിച്ചറിഞ്ഞ ഭാരതിരാജ അദ്ദേഹത്തിന്റെ കിഴക്ക് പോകും റെയിൽ, സിഗപ്പ് റോജാക്കൽ എന്നീ സിനിമകൾക്ക് തിരക്കഥ എഴുതാനുള്ള ചുമതലയും ഭാഗ്യരാജനെ ഏൽപ്പിക്കുന്നു. ഈ സിനിമകളൊക്കെ തന്നെ വലിയ വാണിജ്യ വിജയങ്ങളാകുകയും പല തലങ്ങളിൽ ആ സിനിമകളൊക്കെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. മാത്രമല്ല, ഭാഗ്യരാജനെ നായകനായിട്ട് ആദ്യം പരീക്ഷിച്ചതും ഗുരുനാഥനായ ഭാരതിരാജ തന്നെയാണ്. ഭാരതിരാജയുടെ പുതിയ വാരങ്ങൾ എന്ന സിനിമയിലാണ് ഭാഗ്യരാജ നായകനായിട്ട് അരങ്ങേറുന്നത്. 79 അദ്ദേഹം സ്വതന്ത്ര സംവിധായകനുമായിട്ട് മാറുന്നുണ്ട്. സുധാകർ നായകനായ ആ സിനിമയില് തത്തുല്യ പ്രാധാന്യമുള്ള വേഷത്തില് ഭാഗ്യരാജ അഭിനയിക്കുന്നു. അങ്ങനെ 1979 ആ സിനിമയുടെ വിജയത്തോടുകൂടി കെ ഭാഗ്യരാജ് എന്ന പേര് തമിഴ് സിനിമാ ലോകത്ത് എഴുതി ചേർക്കപ്പെടുകയാണ്. അദ്ദേഹം മലയാളത്തിൽ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. മിസ്റ്റർ മരുമകൻ എന്ന സിനിമയില് ദിലീപിന്റെ അച്ഛനായിട്ടാണ് അദ്ദേഹം മലയാളത്തിൽ അഭിനയിച്ചത്. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഉർവശി ആദ്യമായിട്ട് അഭിനയിച്ച മുന്താണെ മുടിച്ച് ആ സിനിമ ഭാഗ്യരാജന്റെ സിനിമയായിരുന്നു. പിന്നീട് ആ ചിത്രം ബോളിവുഡിലേക്ക് റീമേക്ക് ചെയ്തു കേട്ടോ. മാസ്റ്റർജി എന്ന പേരില് രാജേഷ് ഖന്നയെ നായകനാക്കിയായിരുന്നു ആ ചിത്രം അന്ന് റിലീസായത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ് സിനിമ ലോകത്തെ ഒരു ബഹുമുഖ പ്രതിഭ തന്നെയായിരുന്നു ഭാഗ്യരാജ്. അദ്ദേഹം പൃഥ്വിരാജിനെ നായകനാക്കി ഒരു തമിഴ് ചിത്രം സംവിധാനം ചെയ്തിട്ടുണ്ട്. സിനിമയുടെ പേര് പാരിജാതം എന്നായിരുന്നു. നായികയായിട്ട് അഭിനയിച്ചത് അദ്ദേഹത്തിന്റെ മകളായ ശരണ്യ തന്നെയായിരുന്നു. കെ ഭാഗ്യരാജന്റെ തനത് ശൈലിയിലുള്ള കുടുംബ ചിത്രങ്ങൾ തമിഴ് സിനിമാ ലോകം എക്കാലവും ഓർക്കും.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: ഡോക്ടർ ഓൺ എയർ, ഡോക്ടർ ഓൺ എയർ ബ്രോട്ട് ടു യു ബൈ നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
3: നമസ്കാരം, ഞാൻ ഡോക്ടർ ഷിജോ എം എൻ, നസീം മെഡിക്കൽ സെന്റർ അൽക്കോർ ബ്രാഞ്ചിലെ ഇന്റേണൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ആണ്. വേനൽക്കാലത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. സൂര്യതാപം ഏൽക്കുന്നത് ഒഴിവാക്കുക. പകൽ 10 മണി മുതൽ 4 മണി വരെ പുറത്തു പോകാതിരിക്കുക. പുറത്തു പോവുകയാണെങ്കിൽ SPF 30 മുകളിലുള്ള സൺസ്ക്രീൻ ലോഷൻസ് ഉപയോഗിക്കുക. അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. നിർജലീകരണം ഒഴിവാക്കുക. ആവശ്യത്തിന് വെള്ളം കുടിക്കാം. ഒരു ദിവസം 10 മുതൽ 12 ഗ്ലാസ് വരെ നല്ലതാണ്. കൂടുതൽ വിയർക്കുന്ന ആളാണെങ്കിൽ ഇലക്ട്രോലൈറ്റ് റിച്ചായ ORS ഉപയോഗിക്കാം. കോഫി, എനർജി ഡ്രിങ്ക്സ്, സോഡ തുടങ്ങിയവ കൂടുതൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കുന്നതിനാൽ ഒഴിവാക്കുക. വാട്ടർമെലൺ, ഓറഞ്ച്, കുക്കുംബർ തുടങ്ങിയ വാട്ടർ ഡെൻസ് ആയിട്ടുള്ള ഫ്രൂട്ടുകൾ നല്ലതാണ്. അധിക വിയർപ്പ്, തലകറക്കം, ഛർദി, നെഞ്ചടിപ്പ്, ശരീരോഷ്മാവ് 40 ഡിഗ്രിയിൽ കൂടുതൽ തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അടുത്ത ഹോസ്പിറ്റലിൽ ഉടനെ ചെക്ക് ചെയ്യുക. ചൂടുകാലത്ത് ആരോഗ്യം നിലനിർത്താൻ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. നന്ദി.
2: Naseem Surgical and Medical Center. Appointment kal kai vilikyu
4: 444-11-11-33.
5: Hi, I am your friend Mohanlal. What did you say to me? I am going to get a card. Hello, I am
4: your favorite radio station. I am Radio Sonor. Get a card.
5: I am going to get a card.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

44 തിരക്കഥകൾ എഴുതി. സംവിധാനം ചെയ്തത് 12 ചിത്രങ്ങളായിരുന്നു. എല്ലാം ഒന്നിനൊന്ന് വേറിട്ട് നിന്ന കഥയും കഥാപാത്രങ്ങളും. ലോഹിതദാസ് എന്ന കഥാകാരനെ മലയാള സിനിമയും മലയാള സിനിമാ പ്രേക്ഷകരും ഒരിക്കലും മറക്കില്ല. ലോഹിതദാസിനെ ചലച്ചിത്ര ലോകത്തേക്ക് കൊണ്ടുവന്നത് മഹാനടനായ തിലകനായിരുന്നു. അങ്ങനെ 1987 സി ബി മലയിലിനു വേണ്ടി തനി ആവർത്തനം എന്ന സിനിമയുടെ തിരക്കഥ എഴുതുന്നു. സിനിമ വലിയ രീതിയിൽ ശ്രദ്ധ നേടുന്നു. മികച്ച കഥയ്ക്കുള്ള സംസ്ഥാന അവാർഡ് ലോഹിതദാസിന് തനിയാവർത്തനത്തിലൂടെ ലഭിക്കുന്നു. പിന്നീട് പറയേണ്ട ആവശ്യമില്ലല്ലോ, കരുത്തുറ്റ തിരക്കഥകളുമായിട്ട് വളരെ പെട്ടെന്ന് മലയാള സിനിമയിലെ പൊന്നും വിലയുള്ള എഴുത്തുകാരനായിട്ട് അദ്ദേഹം മാറ്റപ്പെടുന്നു. തനിയാവർത്തനം, അമരം, വാത്സല്യം, ഭൂതക്കണ്ണാടി തുടങ്ങിയ സിനിമകൾ പെട്ടെന്ന് മലയാള സിനിമയിലെ പൊന്നും വിലയുള്ള എഴുത്തുകാരനായിട്ട് അദ്ദേഹം മാറ്റപ്പെടുന്നു. തനിയാവർത്തനം, അമരം, വാത്സല്യം, ഭൂതക്കണ്ണാടി തുടങ്ങിയ

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Amazon Music.
3: Adi, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
4: ആകെ സെഡാണ് മോനെ.
5: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
3: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
2: This is only on
0: Radio Suno 91.7 FM.
2: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
3: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

0: അനശ്വര കഥാപാത്രങ്ങൾ നമുക്കായി സമ്മാനിച്ച ലോഹിതദാസിന്റെ ഓർമ്മ ദിവസമാണിന്ന്. മികച്ച തിരക്കഥാകൃത്ത്, സംവിധായകൻ, നിർമ്മാതാവ്, നാടകകൃത്ത്, ചെറുകഥാകാരൻ, അങ്ങനെ നിരവധി മേഖലകളിൽ അദ്ദേഹം തന്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചു. അഭിനയത്തിലും തനിക്ക് തിളങ്ങാനാകുമെന്ന് അദ്ദേഹം തെളിയിച്ചിരുന്നു. അദ്ദേഹം അഭിനയിച്ച സിനിമകൾ ഓർമ്മയുണ്ടാവൂലല്ലേ? വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ.
1: സാർ വിചാരിച്ച ഒരു ജോലി ശരിയാക്കി തരാൻ പറ്റുമോ?
2: ചോക്കുമലയിൽ ഇരിക്കുന്നവൻ ഒരു ചോക്ക് കഷ്ണം അന്വേഷിച്ചു പോയ കഥയുണ്ട്. കയ്യിൽ നല്ലൊരു തോളിലിരിക്കുമ്പോഴാണ് താൻ ജോലി അന്വേഷിച്ച് നടക്കുന്നത്. എടോ, കയ്യിലിരിക്കുന്നു മറന്ന് കിട്ടാത്തതിന്റെ പിന്നാലെ പോയാൽ അത് അകന്നു പോവുകയുള്ളൂ. സമയമാകുമ്പോ വരേണ്ടത് വന്നിരിക്കും.
0: ആധാരം, ഉദയനാണ് താരം. അങ്ങനെ കുറച്ച് ചിത്രങ്ങളിൽ അദ്ദേഹം ചെറിയ വേഷങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. മലയാള സിനിമാ ലോകം എക്കാലവും ഓർത്തിരിക്കുന്ന പേരുകളിൽ ഒന്ന് തന്നെയാണ് ലോഹിതദാസിന്റേത്.

0: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: I am Tovino Thomas.
2: Tovino Thomas.
3: ഇത് വായിച്ചായിരുന്നോ? നമ്മളെ പറ്റിയ
4: ചാപ്റ്റർ 2 ഞാനാ മോനെ.
1: You're listening to Qatar's favorite radio station, Radio Suno 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

0: ഗുഡ് ആഫ്റ്റർനൂൺ മൈ ഡിയർ ലിസ്ണേഴ്സ്. ദാ ഒരു അടിപൊളി ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ ദ വൺസ് ലിസണിംഗ് ടു മീ റൈറ്റ് നൗ. ഫുഡൊക്കെ കഴിച്ച എല്ലാവരും ഉഷാറല്ലേ. മാറ്റനി മാഷപ്പൽ സിനിമാ ലോകത്തെ ലേറ്റസ്റ്റ് വിശേഷങ്ങൾ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കാൻ സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. മൂന്ന് സിനിമകൾ, മലയാള സിനിമയിൽ ഇറങ്ങുന്ന ചിത്രങ്ങളുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഇങ്ങനെ പറയുമ്പോൾ മൂന്ന് ചിത്രങ്ങളാണ് ദാ അവരുടെ പോസ്റ്റർ റിലീസ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അപ്ഡേറ്റും റിവീലിംഗും ഒക്കെ നടന്നിട്ടുള്ള പോസ്റ്റർ ലോഞ്ചാണ്. അപ്പൊ ആ മൂന്ന് ചിത്രങ്ങളുടെയും ടൈറ്റിൽ ലോഞ്ചിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങളായിരിക്കും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ബട്ട് അതിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഗംഭീരമായിട്ടുള്ള ഒരു ദിവസം തന്നെ ആശംസിക്കുകയാണ്. അതിനിടയിൽ പതിവായിട്ട് പറയുന്ന ഒരു അപ്ഡേറ്റ്, ഞാൻ എന്നും ഷോ തുടങ്ങുമ്പോൾ പറയുന്ന കാര്യമാണ് വെള്ളം കുടിക്കാൻ മറന്നുപോയത്. സോ ദിസ് ഇസ് എ റിമൈൻഡർ ഫോർ യു.
1: വാട്ടർ ബിൽ, സ്റ്റേ ഹൈഡ്രേറ്റഡ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.
2: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
0: യെസ്, അപ്പോൾ വെള്ളമൊക്കെ കുടിച്ച് ഉഷാറായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. ലൈഫിൽ ദാറ്റ് ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്, പ്രത്യേകിച്ച് ഈ ഒരു സമ ടൈമിൽ. ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാനും ദേ കൂടെയുണ്ട് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. സിനിമാ വിശേഷങ്ങളിലേക്ക് ഉടനെ നമുക്ക് പോവാം. റൈറ്റ് ആഫ്റ്റർ ദിസ് ബ്യൂട്ടിഫുൾ ട്രാക്ക് യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Uridu TV channel number 911.
1: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
3: Joy Alukas 917 evenings
4: presented by Joy Alukas world's favorite jeweler
5: powered by
6: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruchi ariyam call 4000 1707
7: in association with
8: Doha Bank
7: make shopping more rewarding get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
4: And
9: Marza Hypermarket. Be fresh. Be you. Visit your nearest store today.
2: This is Matine Masha. Only on
0: Radio Suno 91.7 FM.
2: Brought to you by
10: Safari. World-class shopping experience. Doha, Qatar.
2: And
11: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.
12: Once again, welcome back to Matinee Mashup. സന്ദീപ് ആണ് കൂടെ ജോയിൻ ചെയ്യുന്നത് സിനിമാ ലോകത്തെ വിശേഷങ്ങളുമായിട്ട്. Well, we all have our personal favourites. അത് ചിലപ്പോൾ ഒരു കോമ്പിനേഷൻ ആയിരിക്കാം. ഈ ഒരു കോമ്പിനേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കാര്യം വേണ്ട, രണ്ട് പേരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഹിറ്റ് മൂവി. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മലയാള സിനിമയിൽ ഒരുപാട് കോമ്പിനേഷൻസ് ഉണ്ട്. ഇറ്റ് കുഡ് ബി പേഴ്സണൽ ഫേവറേറ്റ് ആസ് വെൽ. ആ കോമ്പിനേഷൻ മാത്രമല്ല, ഒരു പക്ഷേ അവരിൽ നിന്ന് കിട്ടുന്ന ചിത്രമൊക്കെ തന്നെ ഹിറ്റ് മൂവീസുമായിരിക്കും. ചരിത്രം ആവർത്തിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, വി വിൽ ഹാവ് ടു വെയിറ്റ് ആൻഡ് സീ, ബട്ട് ഹൈ എക്സ്പെക്ടേഷൻസ്. കുറച്ചധികം നാളുകളായിട്ട് സിനിമയുടെ പേരെന്തായിരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ട് മലയാളികൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ സിനിമയുടെ തന്നെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങിയിരിക്കുന്നു വിത്ത് ആ ടൈറ്റിൽ ലോഞ്ച്. നേരം എന്ന സിനിമ, പ്രേമം, ഈ സിനിമകളുടെ പേരൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞ കോമ്പിനേഷൻ ആരുടെയാണ് എന്നുള്ളത് ഓൾമോസ്റ്റ് എല്ലാവർക്കും മനസ്സിലായി കാണും. യെസ്, നിവിൻ പോളി അൽഫോൻസ് പുത്രൻ സിനിമ അതാ വീണ്ടും എത്തുകയാണ്. വിജയം എന്നാണ് ചിത്രത്തിന് പേരിട്ടിരിക്കുന്നത്. ചിത്രത്തെ പറ്റിയിട്ടുള്ള അധിക വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ബട്ട് എങ്കിൽ പോലും ആ ഒരു പോസ്റ്ററൊക്കെ കാണുമ്പോൾ ഒരു സ്പോർട്സ് റിലേറ്റഡ്, എസ്പെഷ്യലി ബൈക്ക് റേസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. ആൻഡ് ഓഫ് കോഴ്സ് യെസ്, നിവിൻ പോളി എത്താൻ പോകുന്നത് ഒരു റൈഡർ ആയിട്ടാണ്. ഗോൾഡ് എന്ന ചിത്രത്തിന് ശേഷം അൽഫോൻസ് പുത്രൻ സംവിധാനം ചെയ്യുന്ന ചിത്രം എന്നുള്ള പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട്. നോ മച്ച് ഓഫ് സർപ്രൈസ്. കഥയും എഡിറ്റിംഗും അൽഫോൻസ് പുത്രൻ തന്നെയാണ് നിർവഹിക്കുന്നത്. ചിത്രത്തിന്റെ സംഗീതം ഒരുക്കുന്നത് സ്റ്റീവ് കൊട്ടൂർ ആണ്. ജൂനിയർ പിക്ചേഴ്സ് സിനി ഹോളിക്സ് ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. ആൻഡ് യെസ്, നിവിൻ പോളിയുടെ കരിയറിലെ തന്നെ 50-ാമത്തെ ചിത്രം എന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട്. പുതിയ ചിത്രങ്ങളുടെ അപ്ഡേറ്റ്സ് പറയുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആ ഒരു അപ്ഡേറ്റ് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുകയാണ്. കുറെ കാര്യങ്ങൾ അറിയാനുണ്ട് സിനിമയെ പറ്റിയിട്ടില്ല. അതിന് ടീസറും ട്രെയിലറും ഒക്കെ വരുമ്പോഴേ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ സിനിമയെ പറ്റിയിട്ട് കിട്ടുള്ളൂ. വിജയം എന്ന പേര് പോലെ തന്നെ സിനിമ ഒരു വലിയ വിജയമാകട്ടെ എന്നുള്ള ആ ഒരു ആഗ്രഹം, മനസ്സിൽ അതിയായ ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക്, ദിസ് ഇസ് ഖത്താർസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: are listening to Radio Sino 91.7 FM, Qatar's favorite radio station.
1: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: Hi, this is Arun Vijay. You're listening to Radio Sono 91.7 FM.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

വെൽക്കം ബാക്ക് വൺസ് അഗൈൻ ടു റേഡിയോ സുനു 91.7 FM മാറ്റിനി മാഷപ്പിന്റെ ടൈം. സിനിമാ ലോകത്തെ പുതിയ ലേറ്റസ്റ്റ് വിശേഷങ്ങളുമായിട്ട് സന്ദീപാണ് കൂടെയുള്ളത്. ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിന്റെ വിശേഷങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ ആ മലയാള സിനിമയ്ക്ക് കിട്ടാൻ പോകുന്ന മറ്റൊരു ഗംഭീരമായിട്ടുള്ള സിനിമയുടെ വിശേഷങ്ങളിലേക്ക്. ഏറെ പ്രതീക്ഷയോടെ തന്നെ മലയാള സിനിമാ ലോകം കാത്തിരിക്കുന്ന മറ്റൊരു ചിത്രം, ഇറ്റ്സ് ഗോയിങ് ടു ബി എ മിസ്റ്ററി ഡ്രാമ. സാക്ഷികൾ എന്ന സിനിമയുടെ പോസ്റ്ററാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. എഴുത്തുകാരനായ പി എസ് അർജുൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ്. സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നതും അദ്ദേഹം തന്നെയാണ്. റായ്റ പിക്ചേഴ്സിന്റെ ബാനറിൽ പുനീത് നിർമ്മിക്കുന്ന ചിത്രം 2027 തിയേറ്ററുകളിലേക്ക് എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെയൊക്കെ ലൈഫിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മിസ്റ്റീരിയസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും അല്ലെ. എന്തായാലും ഈ ചിത്രത്തിന്റെ ആ ഒരു ജോൺറെ അങ്ങനെ തന്നെയാണ് പോകുന്നത്. ഇവന്തോ മിസ്റ്ററി ഡ്രാമയാണ് എന്ന് പറഞ്ഞെങ്കിലും എഴുത്തുകാരൻ തന്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയ യഥാർത്ഥ കഥാപാത്രങ്ങളിൽ നിന്നും യഥാർത്ഥ സംഭവങ്ങളിൽ നിന്നുമാണ് സാക്ഷികൾ എന്ന് പേരിട്ട മിസ്റ്ററി ഡ്രാമ ഒരുങ്ങുന്നത്. ഓഫ് കോഴ്സ് ഈ ഒരു ചിത്രത്തിന്റെ ഡീറ്റെയിൽ ഒക്കെ ഇത്രയും പറഞ്ഞു പോകുമ്പോൾ ആരാണ് നടൻ എന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചിന്തയിലേക്ക് മുഖ്യ വേഷത്തിൽ സിനിമയിലെത്തുന്നത് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട സൈജു കുറുപ്പാണ്. രഘുനാഥ് പലേരി, നിഷാന്ത് സാഗർ, അഭിമന്യു തിലകൻ, അഭിറാം രാധാകൃഷ്ണൻ, നിരഞ്ജ് മണിയൻപിള, ദേവനന്ദ എന്നിവർ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. കുറച്ചധികം കാത്തിരിപ്പ് കൂടുതലുള്ള ചിത്രമാണ്. നമുക്ക് 2027 ചിത്രം റിലീസ് ആവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
3: 2026 റെക്കോർഡ് എന്താണെന്നുള്ളത് ഇപ്പോഴേ ഓൾമോസ്റ്റ് പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എത്രത്തോളം സിനിമകളാണ് പുറത്തിറങ്ങാൻ പോകുന്നത്, ഇനി വെയിറ്റ് ചെയ്ത് നമ്മളിരിക്കുന്ന ഓരോ ആഴ്ച കഴിയും തോറും സിനിമകളുടെ വിശേഷങ്ങൾ ഇങ്ങനെ കൂടി വരികയാണ്. വെൽക്കം ബാക്ക്. ഇത് സിനിമാ ലോകത്തിന്റെ വിശേഷങ്ങളുമായി സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. യെസ്, വീണ്ടും ഒരു ടൈറ്റിൽ പോസ്റ്റർ ദാ റിലീസ് ആകുന്നു ആ ചിത്രത്തിന്റെ വിശേഷങ്ങൾ. ഐ തിങ്ക് ദിസ് വൺ ഇസ് എ ബിഗ് ഷോട്ട് കേട്ടോ. തുടരും എന്ന സിനിമയിൽ ഈ വില്ലനെ അത്ര പെട്ടെന്നൊന്നും മലയാളികൾ മറക്കില്ല. യെസ്, തുടരും ഫെയിം പ്രകാശ് വർമ്മയെ കേന്ദ്ര കഥാപാത്രമാക്കി രഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന ലോ ആൻഡ് ഓർഡർ. ചിത്രത്തിന്റേതായ ഒഫീഷ്യൽ ടൈറ്റിൽ പോസ്റ്റർ പുറത്തിറങ്ങിയിട്ടുണ്ട്. മമ്മൂക്കയാണ് ആ ഒരു റിലീസ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അഭിരാമി, ഋതുദേവ് അയ്യപ്പൻ, ഷാനൂദ് ഇബ്രഹാം, ഡോൺ മൈക്കൽ, സജൽ സുദർശനൻ, ഷേർഷാ ഷെരീഫ്, റിനോഷ് ജോർജ്, നിജാദ് ബാബു തോമസ്, അമൽ ജോസ് ആന്റണി, ബേബി കുര്യൻ എന്നിവർ ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. സത്യം സിനിമാസ് മഹാസുബേർ മൂവി ക്ഷേത്ര എന്ന ബാനറിലായിരിക്കും ചിത്രം പുറത്തിറങ്ങുന്നത്. കഥ തിരക്കഥ സംഭാഷണം നിർവഹിക്കുന്നത് ഉദയ് കൃഷ്ണയാണ്. ചിത്രത്തിന്റേതായിട്ടുള്ള റിലീസ് ഡേറ്റും കാര്യങ്ങളും ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. പക്ഷേ എപ്പോഴേക്കാണ് എന്നുള്ള ഇൻഫർമേഷൻ അറിയാനായിട്ട് കീപ് ലിസ്ണിംഗ്, സ്റ്റേ ട്യൂൺ ടു ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. സിനിമാ ലോകത്തെ ലേറ്റസ്റ്റ് വിശേഷങ്ങളുമായിട്ട് സന്ദീപാണ് കൂടെ ഉണ്ടായിരുന്നത്. ഐ ബി ബാക്ക് വെരി സൂൺ ഈവനിംഗ് വിശേഷങ്ങളുമായി 917 ഈവനിങ്സിൽ. അൻടിൽ ദെൻ, ടേക്ക് കെയർ എവരിബഡി. ദിസ് ഇസ് ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari. വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ദോഹ ഖത്തർ. ആൻഡ്
1: ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

0: മെസ്സി, റൊണാൾഡോ, എംബാപ്പേ, ഹാലൻഡ്, ഡെംബലെ, വിനീഷ്യസ് ജൂനിയർ. ലോകകപ്പിന്റെ ആവേശം വാനോളം. പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും? വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar. In association with
1: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted Dravidians partner.
2: Hi, this is Karthi.
1: You're listening to
2: Radio Suno 91.7 FM. KTK to Kutukuda.
3: This is only on
1: Radio Suno 91.7 FM.
3: Brought to you by
4: Safari. World-class shopping experience. Doha, Qatar. And
5: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.
6: വെൽക്കം ബാക്ക്. ഇതൊക്കെ തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. അഷ്ടമിയാണ് കൂടെയുള്ളത്. ആൻഡ് മാറ്റിനി മാഷപ്പിൽ നമ്മളുടെ ഗെയിം ടൈമിലേക്ക് കടക്കേണ്ട സമയമായിരിക്കുകയാണ്. എല്ലാവരും ഗെയിം ടൈമിന് വേണ്ടി റെഡി ആണെന്നുണ്ടെങ്കിൽ ഒരു ഈവനിങ് ഒരു ചെറിയ ചായയൊക്കെ കുടിച്ച്, അല്ലെങ്കിൽ ഓഫീസിൻ്റെ ആ ഒരു ഭയങ്കര ബിസി ബിസി ആയിട്ടുള്ള മോർണിംഗ് മുതലുള്ള ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ആകാനുള്ളൊരു സമയമാണ് കേട്ടോ. ഓക്കെ, ഞാനിന്ന് എന്താണ് കേൾപ്പിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഡയലോഗുകളാണ് കേട്ടോ. ഈ ഡയലോഗുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ശബ്ദങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ബേസിക്കലി അത് തന്നെയാണ്, ചില ആക്ടേഴ്സിൻ്റെ ശബ്ദങ്ങളാണ് ഞാൻ പ്ലേ ചെയ്യുന്നത്. പക്ഷേ അത് അവർക്ക് വേണ്ടി അവർ ഡബ് ചെയ്തിട്ടുള്ളതല്ല, മറ്റുള്ള ആക്ടേഴ്സിന് വേണ്ടിയിട്ട് ഡബ് ചെയ്തിട്ടുള്ള ചില സിനിമയിലെ ഡയലോഗുകളാണ്. അങ്ങനെയുള്ള ഡയലോഗ്സ് ഞാൻ കേൾപ്പിക്കുന്നത്. മലയാളം ഉണ്ട്, തമിഴും ഉണ്ട്. സോ സ്റ്റാർട്ടിങ് വിത്ത് എ തമിഴ്. സോ ഈയൊരു ഡയലോഗ് കേൾക്കുമ്പോൾ തന്നെ ചിലപ്പോൾ മനസ്സിലാവും ഇത് ശോഭനയും രജനീകാന്തും അതുപോലെ മമ്മൂക്കയും ഒക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയിലെ ഒരു ചെറിയൊരു സീനാണ്. അപ്പോൾ ആ സീനിൽ ശോഭനയുടെ ഡയലോഗാണ് കേട്ടോ ഇത്. അപ്പം ഇത് ആരാണ് ഡബ് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കൂ.
7: ഇത് വീട്ടിലെടുത്തു പോകാൻ മുടിയാതെ തൊലഞ്ഞു പെടുത്തുന്ന അപ്പ കിട്ട പോയി സൊല്ലിട്ടേ. ഇത് അവങ്ങളൊക്കെ കൊടുത്തിരുങ്ങളെ, അത് പൊണ്ണോട് അമ്മ
8: ഒക്കെ.
6: ഈ സുബലക്ഷ്മിക്ക് വേണ്ടിയിട്ട് ആരാണ് ഡബ് ചെയ്തതെന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായല്ലോ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ഗെയിം. വളരെ സിമ്പിളാണ്. വിളിച്ചു പറയാം 444-9417 ഞാൻ ഇപ്പോൾ ഒരെണ്ണേ തരുന്നുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ എൻ്റെ കുറച്ചധികം ചോദ്യങ്ങൾ ഉണ്ടാവും. സോ അതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ കറക്റ്റായിട്ടുള്ള ആൻസർ പറയാൻ മെസ്സേജ് അയക്കാം 500-00917. വിളിച്ചു പറയാം 444-9417. ഒന്നുകൂടി കേൾപ്പിച്ചു തരാം.
7: ഇത് വീട്ടിലെടുത്തിട്ട് പോകാൻ മുടിയാതെ പോയി സൊല്ലിട്ടേ. ഇത് അവങ്ങളൊക്കെ കൊടുത്തിരുങ്ങളെ, അത് പൊണ്ണോട് അമ്മ
8: ഒക്കെ.
7: സുബലക്ഷ്മി.
6: ഈ സുബലക്ഷ്മിക്ക് വേണ്ടിയിട്ട് ശബ്ദം കൊടുത്തിരിക്കുന്ന ആ ഒരു നായിക ആളും ഒരുപാട് മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് നമുക്കൊക്കെ തന്നെ വളരെ പരിചിതമായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആലോചിച്ച് നോക്കുക, എന്നിട്ട് മെസ്സേജ് അയക്കുക. ശോഭനയ്ക്ക് വേണ്ടി ഡബ് ചെയ്തിട്ടുള്ള ആ ഒരു ആക്ട്രസ് ആരാണെന്ന് കണ്ടുപിടിക്കുക.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: Let's play football.
3: Football Mania.
0: ഗോളടിച്ചും അടുപ്പിച്ചും ജൂഡ് ബെല്ലിംഗ്ഹാം കളം നിറഞ്ഞപ്പോൾ ഫിഫ ലോകകപ്പ് ഗ്രൂപ്പ് എൽ പോരാട്ടത്തിൽ പനാമയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തകർത്ത് ഇംഗ്ലണ്ട് റൌണ്ട് ഓഫ് 32 പ്രവേശിച്ചു. ഈ മത്സരത്തോടെ മറ്റൊരു നേട്ടം കൂടി ഹാരി കെയ്ൻ സ്വന്തമാക്കി. ഇംഗ്ലണ്ടിന്റെ ലോകകപ്പ് ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരനെന്ന ചരിത്ര നേട്ടം ക്യാപ്റ്റൻ ഹാരി കെയ്ൻ സ്വന്തമാക്കി. ഇതിഹാസ താരം ഗാരി ലിനേക്കറുടെ 10 ഗോളുകൾ എന്ന റെക്കോർഡാണ് കെയ്ൻ പഴങ്കഥയാക്കിയത്. ലോകകപ്പിൽ ഹാരി കെയ്ന്റെ സമ്പാദ്യം ഇപ്പോൾ 11 ഗോളുകളാണ്.
2: Let's play football.
3: Football Mania.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
3: ചോദ്യം ചോദിക്കുന്നു, അതിനുള്ള റൈറ്റ് ആൻസേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഞാൻ കുറച്ച് മുൻപ് കേൾപ്പിച്ചത് കറക്റ്റായിട്ട് ഏത് സിനിമയിലേതാണെന്ന് കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ആ ഒരു റൈറ്റ് ആൻസർ പറയാൻ നോക്കുമ്പോഴത്തേക്കും എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് മാറിപ്പോവും. അതല്ലേ, നമുക്ക് നോക്കാം ആരുടെയാണ് ശബ്ദം എന്ന് നോക്കാം. ഇന്നത്തെ ഗെയിം ടൈം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കേൾപ്പിക്കുന്ന ആക്ട്രസിൻ്റെ ശബ്ദം കേട്ടിട്ട് ആരാണെന്ന് പറയണം. പക്ഷെ ആ ഒരു സീനിൽ ആ ഒരു ആക്ട്രസ് ആയിരിക്കില്ല, മറ്റൊരു ആക്ട്രസ് ആയിരിക്കും. അപ്പം അങ്ങനെ വേറൊരാൾക്ക് വേണ്ടി ഡബ് ചെയ്ത ആക്ടേഴ്സിൻ്റെ ശബ്ദമാണ് ഞാൻ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ആദ്യം തന്നെ ഇത് കേട്ടപ്പോൾ സാജിദിൻ്റെ മെസ്സേജ്, ഇത് മറ്റേ കിളിച്ചുണ്ടമ്പഴം സിനിമയിലെ സൗന്ദര്യ അല്ലേ, കറക്റ്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അല്ല കേട്ടോ, സൗന്ദര്യ അല്ല. ഓക്കെ, ഗെയിം ടൈമിൽ നമ്മുടെ ആദ്യത്തെ ആ ഒരു ചോദ്യത്തിന് റൈറ്റ് ആൻസേഴ്സ് ആകെ തന്നിരിക്കുന്നത് രവിയും അതുപോലെ അരുൺ ആണെന്ന് തോന്നുന്നു. ഓഹ്, ഇത് ഞാൻ എങ്ങനെ വായിക്കും ദൈവമേ. അരുൺ ആണെന്ന് തോന്നുന്നു. ആ സജീറും പറഞ്ഞിരിക്കുന്ന കറക്റ്റ് ആൻസറാണ്. ബാക്കി എല്ലാവർക്കും തെറ്റിപ്പോയി. ആ തെറ്റുത്തരം എന്താണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ആ ഒരു വ്യക്തിയുടെ ഒരു വോയിസ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അത് ആരാണെന്ന് പറയുന്നില്ല. കേൾപ്പിച്ച ശബ്ദം ഇതായിരുന്നു.
4: ഇത് വീട്ടിലെടുത്ത് പോകാൻ മതിയാതെ തൊലഞ്ഞു പെടുത്തുന്ന അപ്പ കിട്ട പോയി സൊല്ലിട്ടേ. ഇത് അവങ്ങളൊക്കെ കൊടുത്തിരുങ്ങളേ, അത് പൊണ്ണോട് അമ്മ
5: ഒക്കെ.
4: സുബലക്ഷ്മി.
3: സുബലക്ഷ്മിയുടെ എത്തുന്നത് ശോഭന മാം ആണ്. അപ്പം ശോഭനയ്ക്കുള്ള ഒരു ശബ്ദം കൊടുത്തിരിക്കുന്നത് ആരാണെന്നാണ് ഞാൻ ചോദിച്ചത്. സിനിമ ദളപതിയാണ്. അപ്പം ഈ ഒരു സിനിമയിൽ ശോഭനയ്ക്ക് ശബ്ദം കൊടുത്തത് മലയാളത്തിൽ നിരവധി സിനിമകൾ ചെയ്തിട്ടുള്ള സുഹാസിനി മാം ആണ് കേട്ടോ. അപ്പം സുഹാസിനി മാം ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്ത് ഞാൻ കേൾപ്പിക്കാൻ പോവാണ്. അടുത്ത് കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ എളുപ്പമായിരിക്കുമോ എന്ന് അറിയില്ല, കേട്ടു നോക്കൂ.
4: കേട്ടപ്പോ
3: തന്നെ മനസ്സിലായല്ലോ, നന്ദിനിയായിട്ട് വന്നിട്ടുള്ളത് സധയാണ്. ആൻഡ് സിനിമ വന്നിട്ട് നമ്മുടെ അന്യനാണ്. കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അമ്പിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീനാണത്. അപ്പം ഇതിൽ സധയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു പോർഷൻ, അല്ലെങ്കിൽ ഈ പോർഷൻ എന്നല്ല, ഈ ഒരു സിനിമയിൽ തന്നെ ടോട്ടലി ഡബ് ചെയ്തിരിക്കുന്ന നായിക ആരാണെന്ന് കണ്ടുപിടിച്ചിട്ട് വേഗം മെസ്സേജ് അയക്കാം 5000997. ആ ഒരു നായിക അഗെയിൻ മലയാളത്തിലും നിരവധി വേഷങ്ങൾ ചെയ്തിട്ടുള്ള ഒരു നായിക തന്നെയാണ്. പക്ഷേ ഷീ ഈസ് നോട്ട് എ മലയാളി, അതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് തമിഴും പറയും. ഒന്നുകൂടി കേട്ടു നോക്കിക്കോ.
4: അപ്ലൈ பண்ணி வர விஷயமா रिक्वेस्ट பண்ணி வர விஷயமா இல்ல போனா போகுதுன்னு தூக்கி போற விஷயமா அது தானா வரணும் அது என்னமோ உங்க மேல வரல
5: அத ஏ
4: ஏனா வரல
5: நான் எல்லா விதத்துலயும் சரியான ஆளா இருந்தோ ஏன் என் மேல உனக்கு லவ் வரல எனக்கு ஒரு கான்கிரீட் ரீசன் சொல்லு நந்தினி
4: எப்படி வரும் എടുക്കട്ടാലും റൂൾസ് പേസിന്റെ എല്ലാത്തുക്കും പ്രശ്നം പണിയുണ്ട്.
3: ഓക്കെ, അപ്പൊ എന്തായാലും ഇതിന്റെ ആൻസർ എന്താണെന്ന് കറക്റ്റ് ആയിട്ടൊന്ന് കണ്ടുപിടിച്ച് മെസ്സേജ് അയക്കാം 5000997. മലയാളം ഡയലോഗുകളുമുണ്ട്. ആ മലയാളം ഡയലോഗ് കേൾക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കണം. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അടുത്ത് ഇപ്പൊ നമ്മുടെ സാജിദിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, ഫുൾ തമിഴാണല്ലോ ചോദ്യം എന്ന്. പക്ഷെ ചോദിക്കാൻ കാരണം എന്താണെന്ന് അറിയോ, ഈ തമിഴില് കേൾപ്പിക്കുന്ന ശബ്ദങ്ങളെല്ലാം നിങ്ങൾക്കറിയാവുന്ന ശബ്ദങ്ങൾ തന്നെയാണ്. എല്ലാം മലയാളത്തിൽ അഭിനയിച്ചിട്ടുള്ള സൂപ്പർ നടിമാരാണ്. അതുകൊണ്ടാണ് ഞാനിത് കേൾപ്പിച്ചത്. മലയാളത്തിലെ നടിമാരായതുകൊണ്ട് അവരുടെ ശബ്ദം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് തന്നെയാണ് ഞാൻ നോക്കുന്നത്. കുറച്ച് കഴിഞ്ഞ് നോക്കിക്കോ, മലയാളി അഭിനയിച്ചിട്ടുള്ള ഒരു തമിഴ് മൂവിയിൽ മലയാളി ആയിട്ടുള്ള മറ്റൊരു നായിക ഡബ് ചെയ്തത് വരെ ഞാൻ കേൾപ്പിച്ചു തരും. അപ്പൊ അതുവരെ കണ്ടുപിടിക്കാൻ ഭയങ്കര രസമാണ്. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് ആരാണെന്ന് പറയുക. റൈറ്റ് ആൻസർ ഇഷ്ടംപോലെ പേര് പറയുന്നുണ്ട്. ഷെറിൻ റൈറ്റ് ആണ് കേട്ടോ. പ്രശാന്ത് കുമാർ റൈറ്റ് ആണ്. തേജസ്, അല്ല അല്ല അല്ല, സനിലേട്ടൻ പറഞ്ഞിരിക്കുന്നത് മീനയാണോ എന്നാണ്. മീനയല്ല. ആ കിട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ട് കണ്ടോ, ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഇതെന്താ ഫുൾ തമിഴാണോ എന്ന്. എന്നിട്ട് ആൻസർ പറഞ്ഞപ്പോൾ ശരിയാന്ന് പറഞ്ഞപ്പോൾ ആഹാ, അത് കൊള്ളാം. അടുത്തത് സിജോ ജോണിൻ്റെ മെസ്സേജ് ഉണ്ട്. സിജോ പറഞ്ഞിരിക്കുന്നത് ആൻസർ അസിനാണെന്നാണ്. അല്ല, അസിന്റെ ശബ്ദം നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഈ ഒരു രീതിയിലാണ് അല്ലേ. യെസ്, പക്ഷെ അസിനല്ല. ഓക്കെ, മലയാളി അല്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ, അസിൻ മലയാളിയാണല്ലോ. പക്ഷെ ഇതൊരു മലയാളത്തിൽ നിരവധി മമ്മൂക്കയായിട്ടൊക്കെ സിനിമ ചെയ്തിട്ടുണ്ട്, ലാലേട്ടനായിട്ട് സിനിമ ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ളൊരു നായികയാണ്. ആ നായികയുടെ ശബ്ദമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഷാനി ഷെഫീഖ് പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ഉത്തരമാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ എന്നാ. ഓക്കെ, ഇപ്പോൾ കേൾപ്പിച്ച ചോദ്യത്തിൻ്റെ ആൻസേഴ്സ് എല്ലാവരും റൈറ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഇത് ബേസിക്കലി കനിഹയാണേ, കനിഹയുടെ ശബ്ദമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഇനി എന്നാൽ ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കാം. ദാ അടുത്ത എന്റെ ക്വസ്റ്റ്യൻ പിടിച്ചോളൂ. ഇത് സത്യത്തിൽ ഏറ്റവും ഹിറ്റായിട്ടുള്ളൊരു മൂവിയാണ്. മലയാളികൾ ഒരു മനുഷ്യനുണ്ടാവില്ല ചിലപ്പോൾ ഇത് കണ്ടിട്ടുള്ള കാണാത്തതായിട്ട്. കാരണം സിനിമ ഇരുവറാണ്. ലാലേട്ടൻ്റെ അതിഗംഭീരമായിട്ടുള്ള അഭിനയം, ഐശ്വര്യ റായ് എന്ന് പറയുന്ന അഴക് ദേവതയുടെ തുടക്കം. അപ്പം ഈ പറഞ്ഞ ഐശ്വര്യ റായ്ക്ക് അതിൽ ഡബ് ചെയ്തിട്ടുള്ളത് ആരാണെന്ന് കണ്ടുപിടിക്കണം. ഇത് അഗെയിൻ ഈ ഒരു നായിക മലയാളത്തിലെ സൂപ്പർ സിനിമകൾ തന്നിട്ടുള്ളൊരു നായികയാണ്. അഗെയിൻ ഈ പറഞ്ഞ പോലെ മലയാളം അടിപൊളിയായിട്ട് സംസാരിക്കുന്ന ഒരു നായികയാണ്. അതുകൊണ്ട് തന്നെ അത് കണ്ടുപിടിക്കാൻ എന്തായാലും പറ്റും. കാരണം കുറച്ച് നേരമായിട്ട് ഞാൻ ആരുടെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടോ അതിനൊക്കെ ഈ ഒരു ശബ്ദത്തിൻ്റെ ഉടമയുടെ പേരാണ് എനിക്ക് വന്നുകൊണ്ടിരുന്നത്. ഇതറിയാത്ത ആരാ ഉള്ളേ എന്ന് ചോദിച്ചിട്ട് സാജിത്തിൻ്റെ മെസ്സേജ്. അതാണ് ഞാൻ പറഞ്ഞത്. ഗുഡ് മോർണിംഗ് മെസ്സേജ്, ഇത് രാവിലത്തെ മെസ്സേജാണല്ലോ. മലയാളം ഓക്കെ, അല്ല മലയാളം അങ്ങനെയല്ല, കറക്റ്റ് ആൻസർ പറഞ്ഞു. അതെ, അഖിൽ ആദിത്യ റെഡിയാണ്, സജീറ റെഡി കറക്റ്റാണ്, സനിൽകുമാർ കറക്റ്റാണ്. ഓക്കെ, അടിപൊളി, സൂപ്പർ. അപ്പോൾ എല്ലാവർക്കും റൈറ്റ് ആൻസർ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ബേസിക്കലി അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് രോഹിണി മാം ആണ്. ഓക്കെ, നിങ്ങളുടെ ആ ഒരു ലൈവ് ആയിട്ടുള്ള ആൻസർ സെഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് വൺ രോഹിണി മാം, യെസ് കറക്റ്റ്, പ്രശാന്ത് റൈറ്റ് ആൻസർ ആണ്. അപ്പം നമുക്കിനി കുറച്ചും കൂടി ചോദ്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ആ ചോദ്യത്തിന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ, ആൻസർ പറയാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ.

0: സൂനോ.
1: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
2: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
3: ഒന്നാം മല കയറി പോകേണ്ട
4: പ്രിയ സുഹൃത്തുക്കളെ, ഐ എം ലാലു അലക്സ്.
5: യു ആർ ലിസ്ണിംഗ് ടു
4: റേഡിയോ സിനോ 91.7.
6: ദിസ് ഈസ് ഓൺലി ഓൺ റേഡിയോ സിനോ 91.7 FM.
7: Brought to you by Safari. World-class shopping experience. Doha, Qatar. And...
8: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.

0: റേറ്റ് അപ്ഡേറ്റ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി. സ്കൈ ജ്വല്ലേഴ്സിന്റെ ഏറ്റവും പുതിയ ഔട്ട്ലെറ്റ് ഇനി അബോഹമൂർ സഫാരി മാളിലും ജൂലൈ 1 വൈകുന്നേരം 5 മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
1: ഗോൾഡ് റേറ്റ് അപ്ഡേറ്റിലേക്ക് കടക്കുമ്പോൾ 24 ക്യാരറ്റ് ഗോൾഡ് 494 കത്തറിയാൽ, അതുപോലെ 22 ക്യാരറ്റ് ഗോൾഡ് 455.50 കത്തറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 431.50 കത്തറിയാൽ, 18 ക്യാരറ്റ് ഗോൾഡ് 373 കത്തറിയാൽ. ഇതാണ് ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് ബൈ സ്കൈ ജ്വല്ലേഴ്സ്. ആൻഡ് നമ്മളുടെ ഇവിടുത്തെ റേറ്റ് ഇങ്ങനെ പോയി കൂടിക്കൂടിക്കൊണ്ടിരിക്കുകയാണ്, കാരണം ഭയങ്കരമായിട്ട് ആൻസേഴ്സ് വന്നുകൊണ്ടേ ഇരിക്കുന്നു. ഗെയിം ടൈമിൽ അപ്പൊ എന്തായാലും ഈ ഒരു സമയത്ത് നമ്മൾക്കിങ്ങനെ ഓരോ ചോദ്യങ്ങൾ കൊടുക്കേണ്ട സമയമാണ്. ഇനി എന്തായാലും ഒരു മലയാളം ചോദ്യത്തിലേക്ക് പോകാം. മലയാള സിനിമയിലെ ഈ ഒരു ഡയലോഗ് ആരാണ് ഡബ് ചെയ്തതെന്ന് പറയണം. ഞാൻ ഇതിൻ്റെ സിനിമയുടെ പേരോ കാര്യങ്ങളോ ഒന്നും പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാലും ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോളൂ. അപ്പൊ ബേസിക്കലി ഇത് ആരുടെ ശബ്ദമാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. വേറൊരു നടിക്ക് വേണ്ടിയിട്ട് മറ്റൊരു നടി നൽകിയ ശബ്ദമാണ് കേട്ടോ.
2: എടോ ബാലാമണി, ഉണ്ണി വന്നു, ഇന്ന് വെളുപ്പിനെത്തി, എന്നിട്ട് എവിടെയാള്? ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തേക്ക് ഇറങ്ങി. തിരക്കുണ്ട്, വർത്തനമൊക്കെ പിന്നെ, അവനുള്ളതല്ലേ. ആരെങ്കിലും കുട്ടികളോ ആണ് കാപ്പിക്ക്, എന്തെങ്കിലും ഉണ്ടാക്കട്ടെ.
1: അപ്പൊ മനസ്സിലായെങ്കിൽ വേഗം മെസ്സേജ് അയച്ചോ 5000917ലേക്ക്. ഇതാരാണെന്ന് ഞാൻ ഒരിക്കൽ കൂടി കേൾപ്പിക്കേണ്ട ആവശ്യം വരില്ല, അത്രയ്ക്കും സിമ്പിളാണ്. അത്രയ്ക്കും സിമ്പിൾ എന്ന് വെച്ചാൽ അത്രയ്ക്കും സിമ്പിളാണ്. അപ്പൊ വേഗം തന്നെ മെസ്സേജ് പോന്നോട്ടെ 5000917. ആൻഡ് മായാവിയിലൊരു പാട്ടിലേക്ക് പോവാണ്. മഞ്ചരിയും ദാസയിട്ടും പാടിയ പാട്ട്.

0: ബാംഗ്ലൂർ ഡേയ്സിൽ നിന്നും അടിപൊളി ഒരു പാട്ടൊക്കെ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം അഷ്ടമിയാണ് കൂടെയുള്ളത്. ഇവിടെ ദാ മാറ്റിനി മാഷബിൾ ഗെയിം ടൈം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ ഓരോരോ ആക്ടേഴ്സിന്റെ ശബ്ദമാണ് കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നടിമാരുടെ, ആ നടിമാർ തന്നെ അവർക്ക് വേണ്ടി ഡബ് ചെയ്തതല്ല, മറ്റ് ആക്ട്രസുകൾക്ക് വേണ്ടിയിട്ട് ഡബ് ചെയ്ത ശബ്ദങ്ങളാണ്. പല സിനിമകൾ നമ്മളിപ്പം കേട്ട് കഴിഞ്ഞു. ദലപതിയിൽ ശോഭനയ്ക്ക് വേണ്ടിയിട്ട് സുഹാസിനി ഡബ് ചെയ്തത് കേട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അന്യൻ സിനിമയിൽ സദയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ അയ്യോ ആരായിരുന്നു, അയ്യോ പെട്ടെന്ന് കിട്ടുന്നില്ലല്ലോ, ഞാനിപ്പോൾ കനിഹ ഡബ് ചെയ്തത് കേട്ടു. അത് കഴിഞ്ഞ് പിന്നെ ഏതാ ഒരെണ്ണം കൂടെ കേൾപ്പിച്ചല്ലോ, ആ ഇരുവർ സിനിമയിൽ, ഇരുവർ സിനിമയിലെ ഐശ്വര്യ റായ്ക്ക് വേണ്ടിയിട്ട് രോഹിണി ഡബ് ചെയ്തത് നമ്മൾ കേട്ടു. അതുപോലെ ഇപ്പം ലാസ്റ്റ് ഞാൻ ഒരെണ്ണം കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതിന് റൈറ്റ് ആൻസർ ഒരുപാട് പേര് ഇവിടെ അയച്ചിട്ടുണ്ട്. അതിപ്പം ദാ സാജിദ് ആണെങ്കിലും ദൃശ്യ ആണെങ്കിലും മാർട്ടിൻ ആണെങ്കിലും റഷീദ് ആണെങ്കിലും എല്ലാവരുടെയും മെസ്സേജ് ഞാൻ കണ്ടിട്ടു. അഖിൽ, അതുപോലെ വേറെ ആരായിരുന്നു, അങ്ങനെ കുറച്ച് പേര് അയച്ചു. ചിലരുടെ എൻ്റെ അടുത്ത് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒറ്റ ഡയലോഗിൽ പിടിക്കാൻ പറ്റും ഇത് ആരാണ് ഡബ് ചെയ്തത്, അത്രയും സിമ്പിൾ ആണെന്ന് പറഞ്ഞു. ഉറപ്പായിട്ടും സിമ്പിൾ ആയിരുന്നു.
1: ബാലാമണി ഉണ്ണി വന്നു, ആ ഇന്ന് വെളുപ്പിനെത്തി, എന്നിട്ട് എവിടെയാള്, ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തേക്ക് ഇറങ്ങി, തിരക്കുണ്ട്, വർത്തനമൊക്കെ പിന്നെ, അവനുള്ളതല്ലേ, ആരെങ്കിലും കുട്ടികളാണോ കാപ്പിക്ക്, എന്തെങ്കിലും ഉണ്ടാക്കട്ടെ.
0: അപ്പൊ ഇത് ഏതാണ് സിനിമയെന്ന് ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ബാലാമണിക്ക് വേണ്ടിയിട്ട് തൊട്ടപ്പുറത്തുള്ള ആ ഒരു ചേച്ചി, അതാരായിരുന്നു, കലാരഞ്ജിനി ആയിരുന്നു അല്ലേ. കലാരഞ്ജിനിയുടെ ശബ്ദം നമുക്കറിയാം. അതിപ്പം ഏറ്റവും കൂടുതൽ ആളുടെ ആ ഒരു ഒറിജിനൽ ശബ്ദം വന്നത് നമ്മുടെ മോഹിനിയാട്ടത്തിലും ഭരതനാട്യത്തിലൊക്കെയാണ്. അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ട് ശബ്ദം നൽകിയിരിക്കുന്നത്, ഈ ഒരു ശബ്ദം ഈ ഒരു സിനിമയിൽ സ്പെഷ്യലി നൽകിയിരിക്കുന്നത് ഉർവശിയാണ്, അതായത് സ്വന്തം സിസ്റ്റർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഉർവശി ടീച്ചറുടെ ശബ്ദമാണ് ഇപ്പോൾ കേട്ടത്. ഇനി അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്ന ഈ ഒരു ശബ്ദം ഒരു യങ് ആക്ട്രസ് ആണ്, അതുകൊണ്ട് തന്നെ ഒന്ന് കേട്ട് നോക്കിക്കോളൂ. ഇത് കൃതി ഷെട്ടി എന്ന് പറയുന്ന ആക്ട്രസിന് വേണ്ടിയിട്ട് മലയാളം സിനിമയിൽ വേറൊരു നടി, മറ്റൊരു മലയാളത്തിലെ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൂപ്പർ ഹിറ്റ് നായിക നൽകിയിട്ടുള്ള ഒരു ശബ്ദമാണ്.
2: കള്ളൻ, ഞാൻ തമാശക്ക് വിളിച്ചാട്ടോ. ആയിക്കോട്ടെ, എന്തിനാ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ച്, മണിയന്റെ പാരമ്പര്യം അത്ര മോശമൊന്നുമല്ല.
0: എനിക്കിത് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് കീർത്തി സുരേഷായിട്ട് സാമ്യം തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കീർത്തി സുരേഷല്ല, മലയാളത്തിൽ ആള് അടിപൊളിയായിട്ട് അഭിനയിച്ച് ഇപ്പൊ തമിഴ് സിനിമയിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നുകൂടി കേട്ട് നോക്കിക്കോ.
2: കള്ളൻ, ഞാൻ തമാശക്ക് വിളിച്ചാട്ടോ. ആയിക്കോട്ടെ, എന്തിനാ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ച്, മണിയന്റെ പാരമ്പര്യം അത്ര മോശമൊന്നുമല്ല.
0: മണിയന്റെ പാരമ്പര്യം അത്ര മോശമൊന്നും അല്ല. അപ്പൊ മണിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമ ARM ആണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ ARM ഈ ഒരു നായികയ്ക്ക് വേണ്ടിയിട്ട്, കൃതി ഷെട്ടിക്ക് വേണ്ടിയിട്ട് ആരാണ് ഡബ് ചെയ്തിരിക്കുന്നത്? ലൈവായിട്ട് ഇപ്പൊ തന്നെ മെസ്സേജ് അയച്ചോ, അല്ലെങ്കിൽ ഞാൻ മെസ്സേജ് സ്വീകരിക്കില്ല, കാരണം എന്റെ ഷോ ദാ തീരാറായി, 4:50 5000 9174 ആർക്കാണ് കിട്ടിയത്? തപ്പിയെടുക്കാൻ പോയിക്കാണോ? കേട്ടിട്ട് ആരാണെന്ന് മനസ്സിലായെന്നുണ്ടെങ്കിൽ അയച്ചോളൂ. സജീർ റൈറ്റ് ആണ്. ഓക്കെ, ബാക്കിയുള്ളവരെന്തെ മെസ്സേജ് അയക്കാത്തെ? അടുത്ത് റൈറ്റ് ആണ്. ഓക്കെ, അടുത്ത ആൾ പറഞ്ഞിരിക്കുന്നത് റൈറ്റ് എത്രയാണ്, എല്ലാവർക്കും കിട്ടുന്നുണ്ട്. എനിക്കൊന്ന് ഒന്ന് തപ്പിപ്പിടിക്കാൻ പോയെന്നാണെന്ന് തോന്നുന്നു. ആകാശിന്റെ മെസ്സേജുണ്ട്, അങ്ങനെ എല്ലാവരും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു. അപർണയാണോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. അപർണ അല്ല കേട്ടോ ആൽബിനെ. യെസ്, ഈസി ആണെന്ന് പറഞ്ഞിരിക്കുകയാണ് അടുത്ത ആള്. വെരി വെരി ഈസി. ഓക്കെ, മമിത ബൈജു ആണ് റൈറ്റ് ഉത്തരം. വളരെ എളുപ്പമാണെന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട്, എന്നാൽ ഇത് എളുപ്പമാകുമോ എന്ന് എനിക്കറിയത്തില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കൂ, കണ്ടുപിടിക്കാൻ പറയൂ പറ്റുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. സോ ബേസിക്കലി ഇതൊരു തമിഴ് സിനിമയിലെ ഡയലോഗാണ്, അഭിനയിച്ചിരിക്കുന്നത് ഒരു മലയാളി താരമാണ്, ശബ്ദം കൊടുത്തിരിക്കുന്നതും ഒരു മലയാളി താരം തന്നെയാണ്. ഓക്കെ, അപ്പോൾ അഭിനയിച്ചിരിക്കുന്ന ആരാണെന്നൊക്കെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇത് രജിഷ വിജയനാണ് അഭിനയിച്ചിരിക്കുന്നത് ഈ ഒരു സിനിമയിൽ നായികയായിട്ട്. ഐ മീൻ ഈ ഒരു പോർഷൻ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സീനിൽ അഭിനയിച്ചിരിക്കുന്നത് രജിഷയാണ്. ഇനി രജിഷയ്ക്ക് ഈ സിനിമയിൽ പക്ഷെ ഡബ് ചെയ്തിരിക്കുന്നത് രജിഷയല്ല, തമിഴ് നടിമാരും അല്ല, മലയാളിയായിട്ടുള്ളൊരു നായികയാണ്. അപ്പോൾ ഒന്ന് കേട്ട് നോക്കൂ. ഇതാരാണെന്ന് മനസ്സിലായോ? ആരാണെന്ന് മനസ്സിലായെങ്കിൽ വേഗം തന്നെ ഒന്ന് മെസ്സേജ് അയക്കുക, വേഗം തന്നെ കേട്ടോ. ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കട്ടെ. കീർത്തി സുരേഷ് എന്നാണ് പ്രിയ പറഞ്ഞിരിക്കുന്നത്. രവിശങ്കറിന്റെ അടുത്തൊരു മെസ്സേജ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. രവിൻസ് രവിയോ? അല്ലല്ലല്ലല്ല, രവീണ രവി. നോ, അനുപമ പരമേശ്വർ, അടിപൊളി, നല്ല ഗസ് ആയിരുന്നു. പക്ഷെ അനുപമയല്ല, അനുപമയുടെ ശബ്ദം ഭയങ്കര ഡിഫറെന്റ് ആണ്. ഒന്നുകൂടി കേട്ട്
1: നോക്കൂ.
0: അവൻ തന്നെ പിടിച്ചിരിക്ക. ആ ലാസ്റ്റിലത്തെ ഡയലോഗിൽ തന്നെ മനസ്സിലാവും അത് ആരാണെന്ന്. അപ്പോ ഇല്ല, അതുല്യ രവി പറഞ്ഞു, അനന്യ പറഞ്ഞു, നവ്യ പറഞ്ഞു, എന്റെ അടുത്ത് എല്ലാരും വളരെ ഈസി ആണെന്ന് പറഞ്ഞോണ്ട് ഞാൻ കുറച്ച് ടഫ് ആയിട്ടുള്ളത് ലാസ്റ്റിലേക്ക് വെച്ചിരുന്നു. ഇത് ആൽവിൻ പറയുന്നത് കീർത്തി സുരേഷ്. അല്ല, ഇതുവരെ ഒരു കറക്റ്റ് ഉത്തരം വന്നിട്ടില്ല. ഒന്നുകൂടി കേൾപ്പിക്കുന്നു, ലാസ്റ്റ് പോർഷൻ മാത്രമാണ് ഞാൻ കേൾപ്പിക്കുന്നത്. ഒന്നുകൂടി കേട്ട് നോക്കിക്കോളൂ. ഒരുപാട് നല്ല സിനിമകൾ ചെയ്തിട്ടുള്ള ഒരാൾ തന്നെയാണ്. ചെറിയ ക്ലൂ വേണമെങ്കിൽ ഞാൻ തരാം. പൃഥ്വിരാജിൻ്റെ കൂടെ നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ പിന്നെ പിന്നെ പിന്നെ പിന്നെ ഒറ്റയ്ക്ക്, ഐ മീൻ, നല്ല ഒരു ഫീമെയിൽ സെൻട്രിക് മൂവി ചെയ്തിട്ടുള്ള ഒരാളാണ്. തമിഴിൽ പോയിട്ട് നല്ലൊരു അടിപൊളി സിനിമ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഭയങ്കരമായിട്ട് ഒരു ടീച്ചറായിട്ട് പോയിട്ട് അടിപൊളി വേഷം ചെയ്ത് തകർത്ത് അഭിനയിച്ചിട്ടുള്ള ഒരാളാണ്. അല്ല, അപർണ അപർണ ബാലമുരളി അല്ല, പ്രിയാമണിയാണോ? അല്ല, ഒന്നുകൂടി കേൾക്കൂ.
1: ഇവളോ തിമ്മറല്ലോ ഉനക്ക്, നീ ഇവിടെ
0: ഓക്കെ. അപ്പൊ നമുക്ക് റൈറ്റ് ആൻസറിലേക്ക് പോകാം. എല്ലാവരും തെറ്റുത്തര പറഞ്ഞു, ഒരാൾക്ക് കിട്ടിയില്ല എന്നുള്ളതാണ്. അപർണ ബാലമുരളി, പ്രിയാമണിയാണോ, മീര ജാസ്മിൻ ആണോ? മീര ജാസ്മിൻ, പാർവതി, സംയുക്ത, രമ്യ നമ്പീഷൻ, സിതയോ? അതാരാ, സിത സതയെന്നാണ് ഉദ്ദേശിച്ച. അമല പോൾ അല്ല, മിയ അല്ല. എനിക്കിഷ്ടപ്പെട്ടു, എനിക്ക് ഈ കളി ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഗെയിം ടൈം ഇവിടെ അവസാനിക്കുന്നു. ആൻഡ് ദ റൈറ്റ് ആൻസർ ഇസ് ആക്ച്വലി ലിജിമോൾ ആണോ, ചാന്ദിനി ആണോ, മമത ആണോ എന്നൊക്കെ പറഞ്ഞു. യെസ് യെസ് യെസ്, ഒരാള് റൈറ്റ് ആൻസർ പറഞ്ഞു, ഒരൊറ്റ ആള് ആൻസർ പറഞ്ഞു. രേവതി ആണോ, മഞ്ജു വാര്യർ തന്നെ എന്നൊക്കെ. അല്ല, ഒരാളെ ഉത്തരം പറഞ്ഞിട്ടുള്ളൂ. ആൻഡ് ദാറ്റ് ഇസ് അരുൺ, അരുൺ ശ്രീരംഗ്. അതെ, അരുണാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ നിഖില വിമലാണ് കേട്ടോ. നിഖിലയാണ് ഈ ഒരു ശബ്ദത്തിന്റെ ഉടമ. അതാണ് ഞാൻ പറഞ്ഞ ലാസ്റ്റ് ഒറ്റ ഡയലോഗിൽ നമുക്ക് മനസ്സിലാവുമെന്ന്. അത്ര മതി, നമുക്ക് കറക്റ്റ് മനസ്സിലാവും നിഖില വിമലാണ്. ഞാൻ പറഞ്ഞതിന് ശേഷം ഇവിടെ ആൻസർ അയച്ചിട്ട് കാര്യമില്ല കേട്ടോ. അത് അത് ചീറ്റിങ്, അത് നടക്കൂല ഇവിടെ. പക്ഷെ ഒരുപാട് പേര് ട്രൈ ചെയ്തു, അവസാനത്തെ ചെറിയതായിട്ടൊന്ന് പെട്ടുപോയി എനിക്ക് തോന്നിന്ന്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, സ്റ്റിൽ ദ വിന്നർ ഇസ് അഷ്ടമി. താങ്ക് യു സോ മച്ച്. അങ്ങനെ നമുക്ക് ഇവിടെ ചെറുതായിട്ടൊന്ന് വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. സോ ഇന്നത്തെ ഗെയിം ടൈം ഇവിടെ പൂർത്തിയാകുമ്പോൾ ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. എക്സലന്റ് ഷോ, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഒരു 1 അവർ നിങ്ങളെല്ലാവരെയും കുറച്ച് നേരം ഒന്ന് ചെറുതായിട്ട് എൻ്റർടൈൻ ചെയ്തു എന്ന് വിചാരിച്ചുകൊണ്ട്, വിശ്വസിച്ചുകൊണ്ട് ഞാൻ പോവാണ്. ഗുഡ് ബൈ, ടഡാ.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Tudangi, authentic Arabic cuisine de Rizhi Ariyam. Call 4000-1707.
2: In association with
4: Doha Bank.
2: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
5: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
6: Good evening, good evening, good evening, and welcome to 91.7 FM, 917 Evenings in the Time. Sandeep Badak, who would join Chinada on Qatar's Happiness Frequency. ജൂൺ 28 ദാ ഏറ്റവും മണിപൊളിയായിട്ട് മറ്റൊരു ഈവനിങ് നിങ്ങളുടെ ഡ്രൈവിൻ്റെ കൂടെ ഞാനും ജോയിൻ ചെയ്യുകയാണ്. ഒത്തിരി കാര്യങ്ങൾ, ഇൻഫാക്റ്റ് ഒത്തിരി വിശേഷങ്ങൾ ദാ ജൂൺ 28 പറ്റിയിട്ട് പറയാനുണ്ട്. അത് മാത്രമല്ല, എല്ലാ വർഷങ്ങളിലും ഓരോ സെലിബ്രേഷൻസ് ഇങ്ങനെ ആഡ് ഓൺ ആയിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളിൽ നമുക്ക് ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ടാക്കി എടുക്കാനായിട്ടുള്ള ശ്രമം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, ഡു പാർട്ടിസിപ്പേറ്റ്. എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ കൂടെ, ഫ്രണ്ട്സിൻ്റെ കൂടെ, അതേപോലെ തന്നെ റിലേറ്റീവ്സ്, കസിൻസ്, ആരാണെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന സമയം തീർച്ചയായിട്ടും സ്പെൻഡ് ചെയ്യാനായിട്ട് മറന്നുപോകരുത്. ആ ഒരു അപ്ഡേറ്റ് കൂടി പറഞ്ഞുകൊണ്ട് ഇതാ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഈവനിങ് ടു ഓൾ മൈ ലവ്ലി ലിസ്ണേഴ്സ് വിഷ് ചെയ്യുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ചായയൊക്കെ കുടിച്ച് ഒന്ന് ഉഷാറായിട്ട് ഈവനിങ് ടൈം അടിപൊളിയാക്കാനായിട്ട് മറന്നുപോകണ്ട. ഒത്തിരി നല്ല പാട്ടുകളും ഒരുപാട് വിശേഷങ്ങളുമായിട്ട് ഞാനും നിങ്ങളുടെ ഡ്രൈവിൻ്റെ കൂട്ടത്തിൽ ജോയിൻ ചെയ്യുന്നു. ദിസ് ഇസ് ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി, റേഡിയോ സുണ 91.7 FM.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 9:25 യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സോനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലറായി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: Hi, this is Manjima.
4: Hi, this is Manjima.
3: You're listening to 91.7, Qatar's favorite radio station, Radio Suno. Radio Suno.

0: Joy Alucas 917 evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine ruchi ariyam call 4001707
1: in association with
3: Doha Bank
1: make shopping more rewarding get a 500 Qatari Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card just spend 1 Qatari Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
0: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സോണ 91.7 FM 917 ഇവനിംഗ്സിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 15:39. അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു ഈവനിങ് ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പുറത്തോട്ടൊക്കെ പോകാനുള്ള പ്ലാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദാ എങ്ങടേക്കാണ് യാത്ര എന്നുള്ളത് ഒന്ന് മെസ്സേജ് ചെയ്ത് അയച്ചോളൂ കേട്ടോ. 5000917 അത് മാത്രമല്ല നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ വിഷസ്, വെഡിങ് ആനിവേഴ്സറി വിഷസ്, മറ്റ് സ്പെഷ്യൽ ഡേ വിഷസ് എല്ലാത്തിനും വേണ്ടി നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാനായിട്ട് ഞാൻ ദേ സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്നോട്ടെ മെസ്സേജസ് ഒക്കെ. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ദേ ആദ്യം തന്നെ രവിശങ്കർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് ഈവനിങ് സന്ദീപ് ബ്രോ എന്നുള്ള മെസ്സേജ്. ഗുഡ് ഈവനിങ് ബ്രോ, ഹോപ്പ് യു ആർ ഡൂയിങ് ഗുഡ്. ആൻഡ് ഓൾസോ ഷംസിയുടെ മെസ്സേജ് ഉണ്ട്, അഖിലിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഗുഡ് ഈവനിങ് വിഷസ്. അനസ് ഒരു ബർത്ത്ഡേ വിഷ് പറയാമോ എന്ന് ചോദിച്ചിട്ടുള്ള മെസ്സേജ് ഫോർ മൈ ഫ്രണ്ട് സജീർ. സജീറിന് വേണ്ടിയിട്ട് അനസിൻ്റെ ആ ഒരു വിഷസ് ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ കൂടി വിഷിംഗ് യു ആ വെരി വെരി വെരി ഹാപ്പി ബർത്ത്ഡേ.

യെസ് ഒരു അടിപൊളി ബർത്ത്ഡേ വിഷസ് ടു ഓൾ ദ വൺ സെലിബ്രേറ്റിംഗ് ദ സ്പെഷ്യൽ ഡേയ്സ്. ചിലപ്പോൾ ബർത്ത്ഡേ ആയിരിക്കാം, വെഡിങ് ആനിവേഴ്സറി ആയിരിക്കാം, മറ്റ് സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ ആയിരിക്കാം. എന്തായാലും അടിപൊളിയായിട്ട് ആ ദിവസം അങ്ങോട്ട് പോയി ദ ഈവനിങ് സമയം എത്തി നിൽക്കുമ്പോൾ കൂട്ടുകാരുടെ കൂടെയൊക്കെ പുറത്തു പോയി ഒന്ന് സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന സമയമാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ടൈം കൂടി എൻജോയ് ചെയ്യാനായിട്ട് പറന്നു പോരുത്. അതിൻ്റെ അടുത്ത മെസ്സേജിലേക്ക് അതിൻ്റെ ആ ഒരു എനർജി തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. ഒരു മന്ത് എൻഡ് ചെയ്യാൻ പോകുന്നു ആൻഡ് കംപ്ലീറ്റ് ആയിട്ട് ഒരു എനർജിയുടെ ഒരു റീവാമ്പിൻ്റെ ആവശ്യമുണ്ട്. ആ ഒരു റീവാമ്പുമായിട്ടാണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ കൂടെ ഞാൻ ജോയിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് മെസ്സേജ് ഇസ് ഫ്രം അമീർ. അമീർ മെസ്സേജ് അയച്ചിരിക്കുന്നത് നാട്ടിൽ നിന്നാണ്. ഒരു ബർത്ത്ഡേ വിഷ പറയാമോ? പിന്നെന്തിനാ മുത്തേ? ഓക്കെ, മെസ്സേജ് എന്താ? പ്രദീപിന് വേണ്ടിയിട്ടുള്ള മെസ്സേജാണ് അയച്ചിരിക്കുന്നത്. പ്രദീപ് ഖത്തറിലാണുള്ളത്. അപ്പോൾ പ്രദീപിന് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ആ ഒരു ബർത്ത്ഡേ വിഷസാണ് അറിയിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ പ്രദീപിൻ്റെ കുറേ ഡീറ്റെയിലൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. പേരും നാളും ജാതകം വരെ തന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ദൈവം, എന്താണ് സംഭവം അല്ലേ? അപ്പോൾ എന്തായാലും ആ പ്രദീപിന് വേണ്ടിയിട്ട് ആ ഒരു ബർത്ത്ഡേ വിഷ നമുക്ക് അങ്ങ് കൊടുത്തേക്കാം. ഫ്രം ദി എൻ്റയർ ടീം ഓഫ് റേഡിയോ സനോ.

0: വിഷസൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അറിയാൻ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ തത്ത ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹലോ തത്ത, എന്തൊക്കെയുണ്ട് വിശേഷം? പറഞ്ഞു പറഞ്ഞ് ഇവിടെ എത്തി, ഖത്തറിലെത്തിയോ? സഞ്ജയ് ദേ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗുഡ് ഈവനിങ് സഞ്ജയ്, വിഷിംഗ് യു ടു എ വെരി ഹാപ്പി ഈവനിങ് കേട്ടോ. അഖിലേഷ് ഒരു ഗുഡ് ഈവനിങ് മെസ്സേജ്, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സജിന്ദ്രൻ്റെ ഈവനിങ് വിഷസ് വന്നിട്ടുണ്ട്. സിജു, ചായ കുടിച്ച് ഉഷാറാണോ ബ്രോ? ഉഷാറാണ്, അവിടെയും ചായ കുടിച്ച് സെറ്റാണെന്ന് വിചാരിക്കുന്നു. എന്തായാലും വിൽ ബി ബാക്ക് വിത്ത് മോർ അപ്ഡേറ്റ്സ് ഖത്തറിലെയും അതേപോലെ തന്നെ എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുമായിട്ട്. ദാ ഒരു വണ്ടർഫുൾ ട്രാക്ക് കമ്മിങ് ആപ്പ്.
1: എല്ലാം ഡേഞ്ചർ ആണല്ലോ, ചുവപ്പ് നിറത്തിലെ സാരിയിൽ ഞങ്ങൾ എല്ലാം ഡേഞ്ചർ.
0: This is Katha's happiness frequency 91.7 FM.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മക്ബി, മക്ഫൂൻ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
2: 917 evenings.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. മെസ്സി, റൊണാൾഡോ, എംബാപ്പെ, ഹാലൻഡ്, ഡെംബലെ, വിനീഷ്യസ് ജൂനിയർ, ലോകകപ്പിന്റെ ആവേശം വാനോളം. പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും? വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
1: In association with
2: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted Dravidians partner.
3: Water bill. Stay hydrated and stay tuned.
4: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
5: Brought to you by
6: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
7: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ. മുൻദിനം
8: പാർത്തേനെ. ഹലോ എവരിവൺ, ദിസ് ഈസ് നരേഷ് അയ്യർ.
9: യു ആർ ലിസണിംഗ് ടു
8: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടെ.
10: ടുഡേസ് ഗോൾ റേറ്റ് അപ്ഡേറ്റ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി. സ്കൈ ജ്വല്ലേഴ്സിന്റെ ഏറ്റവും പുതിയ ഔട്ട്ലെറ്റ് ഇനി അബോഹമൂർ സഫാരി മാളിലും. ജൂലൈ 1 വൈകുന്നേരം 5 മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
11: ഇന്നത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്: 18 carat ഗോൾഡ് 373 കത്തോറിയാൽ, 21 carat ഗോൾഡ് 431.50 കത്തോറിയാൽ, 22 carat ഗോൾഡ് 455.50 കത്തോറിയാൽ, ആൻഡ് 24 carat ഗോൾഡ് 494 കത്തോറിയാൽ. ഗോൾഡ് റേറ്റ് ഇസ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi authentic Arabic cuisine. Ruchi Ariyam. Call 4000-1707.
4: In association with
5: Doha Bank.
4: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
6: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
7: Once again, welcome back. Radio Suno 91.7 FML 917 Evenings in the time ആണ്. സന്ദീപ് ആണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഈ ഒരു ടൈമിൽ ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ, എസ്പെഷ്യലി നമ്മുടെ ബർത്ത്ഡേ വിഷസും ആൻഡ് ഓൾസോ പേഴ്സണൽ വിഷസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ലാസ്റ്റായിട്ട് എനിക്കൊരു വിഷ് കൂടി പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റഷീദിൻ്റെ മെസ്സേജാണ് വന്നിട്ടുണ്ടായിരുന്നത്. വൈഫിന് ഒരു അടിപൊളി വെഡ്ഡിങ് ആനിവേഴ്സറി. വൈഫിന് മാത്രമല്ലല്ലോ, റഷീദ് ബ്രോയ്ക്ക് ഉണ്ടല്ലോ, അപ്പോൾ രണ്ടുപേർക്കും ഇതാ അടിപൊളി ആയിട്ടുള്ള ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി വിഷ്. വൈഫിൻ്റെ പേര് മെൻഷൻ ചെയ്തിട്ടില്ല. എന്തായാലും റഫീഖ് ബ്രോ രണ്ടുപേർക്കും ഒരു അടിപൊളി വിഷസ് കൂടി പറയുകയാണ്. ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോസിനോ, ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി. ഓൾ റൈറ്റ്, ആ ഒരു വെഡിങ് ആനിവേഴ്സറി വിഷയോട് കൂടി നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് ഞാൻ സ്റ്റിൽ വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ എവിടെയാണ് ഉള്ളത് എന്നുള്ളത് ഒന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട, 5000-0917. ഇത് കൂടാണ്ട് തന്നെ ഖത്തറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ക്യാമ്പുകൾ നടക്കുന്നുണ്ട്, ഷോപ്പിംഗ് ഫെയർസ് നടക്കുന്നുണ്ടോ, ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ നോളജബിൾ ആക്കാനുള്ള സംഭവങ്ങളിലേക്ക് താല്പര്യമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ദാ ഈ കാര്യം നമ്മുടെ നോട്ടിൽ ഒന്ന് മുന്നോട്ട് ചെയ്യാനായിട്ട് മറക്കേണ്ട. വൈ ബിക്കോസ് കുട്ടികൾക്ക് ഏറ്റവും അധികം ആവശ്യമുള്ളതും അല്ലെങ്കിൽ ഇന്നത്തെ ആ ജനറേഷൻ, വരുന്ന ജനറേഷന് വളരെയധികം യൂസ്ഫുൾ ആവുന്ന AI റിലേറ്റ് ചെയ്തിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ടെക്നിക്കൽ പരമായിട്ടുള്ള എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ വരുന്ന സംഭവങ്ങളൊക്കെ തന്നെ ഏതൊരു ഇവൻ്റ് ആണെങ്കിലും നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് മറന്നുപോരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ ദ ഖത്തർ സയൻറ്റിഫിക് ക്ലബ്ബാണ് ഇങ്ങനെയൊരു സംഭവം മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഇറ്റ്സ് ആക്ച്വലി പയനിയേഴ്സ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന പേരിൽ എത്തുന്ന സമ്മർ ക്യാമ്പ് 2026. സോ സമ്മർ ക്യാമ്പിൻ്റെ സമയമൊക്കെ ആവുന്നു, ബട്ട് ദെൻ ഓഗസ്റ്റ് 19-ാം തീയതിയാണ് ഈ ഒരു കിടിലം പ്രോഗ്രാം ആരംഭിക്കുന്നത്. കുട്ടികളുടെ ക്രിയേറ്റിവിറ്റിയും ഡൈവേഴ്സ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് ഒക്കെ തന്നെ ഈ സംഭവത്തിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വർക്ക്ഷോപ്പൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. സ്പെഷ്യലി വരുന്ന ജനറേഷന് ഒരുപാട് പാർട്ടിസിപ്പേഷൻ കൊണ്ടുവരാനും ഒക്കെ ഇതൊരു സാധ്യത ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കും അവരിൽ നിന്ന് പഠിക്കാൻ ഒരുപാട് സംഭവമുണ്ടല്ലോ. അപ്പോൾ ഇതേപോലുള്ള വർക്ക്ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ മാക്സിമം പ്രൊമോട്ട് ചെയ്യേണ്ടത് നമ്മുടെ കുട്ടികളെ പോകാൻ വേണ്ടിയിട്ടാണ്. സോ ഡേറ്റ് മറക്കണ്ട, August 19 ഈ വരുന്ന August 19 മിനിസ്ട്രി ഓഫ് സ്പോർട്സ് ആൻഡ് യൂത്ത് ലോഞ്ച് ചെയ്തിരിക്കുന്ന സമ്മർ ക്യാമ്പ് 2026 പയനിയേഴ്സ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന തീമിലായിരിക്കും ആരംഭിക്കുന്നത്. ആ ഒരു അപ്ഡേറ്റ് കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ ആ മെസ്സേജിന് വേണ്ടി സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. അയച്ചു തുടങ്ങിക്കോളൂ നിങ്ങളുടെ വിശേഷങ്ങൾ. ഞാൻ ദാ വെയിറ്റിംഗ് ഈവനിംഗ് ടൈം എവിടെയാണ് നിങ്ങളെന്ന് അറിയാനായിട്ട്. ദിസ് ഇസ് ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno. 91.7 FM. Radio Suno. Qatar's happiness frequency. Radio Suno. ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതിനോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും.

0: മില്യൺ കണക്കിന്.
1: മില്യണോ?
0: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം
2: കൊമേഴ്ഷ്യൽ ബാഗ് ഒരുക്കിയിരിക്കുന്നു. CB 2026 മില്യൺ റിയാൽ ഡ്രീം നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: 917 evenings.

ദോസ്ത് എന്ന സിനിമയിലെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ട്രാക്ക്, ഇതാ ഒരു അടിപൊളി പാട്ടൊക്കെ കേട്ട് സന്ദീപാണ് കൂടെ ഉള്ളത്. ഈ ഒരു ടൈമിൽ നമുക്ക് 9:17 ഈവനിങ്സിൽ ഒത്തിരി കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാനുണ്ട്. ബട്ട് ദെൻ ഈ ഒരു പോയിന്റിൽ പലപ്പോഴും ഞാൻ കൊണ്ടുപോകുന്ന ഒരു ബോക്സ്, യെസ്, നിങ്ങളെ ബോക്സിൽ ഇട്ടടയ്ക്കാനായിട്ട് ഞാൻ റെഡിയാണ്. എന്റെ ഈ ഗെയിം ബോക്സ് സ്റ്റാർട്ട് ചെയ്യാത്തേ എന്നുള്ള മെസ്സേജ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ബട്ട് അതിന് മുന്നേ ആയിട്ട് ഇന്നത്തെ ഒരു ചോദ്യം ഈസ് റിലേറ്റബ്ലി ഫാക്റ്റുകളല്ല, ഒരു പക്ഷേ നമ്മൾ ചിന്തിച്ചു കൂട്ടി അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ് പറഞ്ഞു തരേണ്ടത്. അതുകൊണ്ട് തന്നെ എല്ലാവരും പറയുന്നത് ശരിയായിരിക്കാം, അങ്ങനെ തെറ്റ് എന്ന് പറയാനായിട്ടുള്ള ഒരു സംഭവങ്ങളും ഇതിലില്ല. നമുക്ക് അൾട്ടിമേറ്റ് ആയിട്ട് ഈ ഒരു സമ്മർ ടൈം നാട്ടിൽ മിസ് ചെയ്യുന്നതാണ്. കുട്ടികളൊക്കെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം ഈ ഒരു സമ്മർ ടൈം, സമ്മറിൻ്റെ നമ്മൾ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ ടെറസിൽ ഒരുപാട് ടെൻറ്റ് കെട്ടിയിട്ടുണ്ടായിരിക്കുക, എന്നിട്ട് രാത്രി സിനിമയൊക്കെ, അന്നത്തെ കാലത്ത് ഈ പറഞ്ഞ പോലെ ലാപ്ടോപ്പും സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് സിനിമയൊക്കെ കാണാനുള്ള സെറ്റപ്പൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റിയാൽ ടെറസിൽ ടെൻറ്റ് കെട്ടി എത്ര പേര് സിനിമ കണ്ടിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പോകുമ്പോൾ ഒത്തിരി നല്ല നല്ല ഓർമ്മകൾ വന്നിട്ടുണ്ടായിരിക്കാം. ഫോർ ബേസിക് എക്സാമ്പിൾ എന്ന് പറയുന്നത്, എൻ്റെ വീടിൻ്റെ സൈഡിലായിട്ടൊരു നെല്ലിമരം ഉണ്ടായിരുന്നു. ഈ നെല്ലിക്ക ഉള്ളത് കുഞ്ഞു നെല്ലിക്ക വരുന്ന മരം, അത് വലിയ ഈൽഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതങ്ങ് വളർന്ന് പന്തലിച്ച് വീട്ടിൻ്റെ സൈഡിലായിട്ട് നിൽക്കുകയാണ്. ടെറസിലൊക്കെ ഇങ്ങനെ വീണ് കിടക്കുമ്പോൾ ഇതിൻ്റെ ചില്ലകളൊക്കെ വന്നിട്ട് ഭയങ്കരമായിട്ടുള്ള ഷെയ്ഡ് തരും, അതുകൊണ്ട് ഇത് വെട്ടി മാറ്റിയിട്ടില്ലായിരുന്നു കുറേ കാലത്തേക്ക്. അതിൻ്റെ അവിടെ പോയി വീട്ടിലെ ഷീറ്റ് കംപ്ലീറ്റ് എടുത്ത് ഒരു ടെൻറ്റ് സെറ്റ് ചെയ്ത് അതിൻ്റെ അകത്തിരുന്ന് ബുക്ക് വായനയും ഈ പറഞ്ഞ പോലെ ഗെയിമും ഒരുപാട് സംഭവങ്ങൾ തന്നെ നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. എസ്പെഷ്യലി കസിൻസ് ഒക്കെ വരുന്ന ടൈമാണ് ഈ ഒരു സമ്മർ വെക്കേഷൻ എന്നൊക്കെ പറയുമ്പോൾ. പക്ഷേ ഇവിടുത്തെ കുട്ടികൾക്ക് ഇതൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ? മിസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിനെക്കാട്ടിലും നമുക്ക് കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളിൽ അവരെയും കൊണ്ടുപോവുക അല്ലെങ്കിൽ അവരെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ഞാൻ ചോദിക്കാൻ വന്ന ചോദ്യം ഇതാണ്, അൾട്ടിമേറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ സമ്മർ സർവൈവൽ എന്താണ് എന്നുള്ളത് ഒന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ. അത് ബേസ് ചെയ്ത് ഒരുപാട് സംഭവങ്ങൾ നമുക്ക് പറയാനുണ്ട്. എ സിക്കകത്ത് മാക്സിമം വോളിയത്തിൽ പാട്ട് വെച്ചിരിക്കുന്നതാണോ, അതോ ഒരു ചിൽഡ് ആയിട്ടുള്ള നാരങ്ങ വെള്ളം കുടിച്ച് കുറച്ചൊന്ന് സെറ്റ് ചെയ്ത് ഒരു രണ്ട് മണിക്കൂർ കൂടുമ്പോൾ ചില്ലായിട്ട് ആ ഒരു നാരങ്ങ വെള്ളവും വലുതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മോരും ഒക്കെ കുടിക്കുന്നതാണോ നിങ്ങളുടെ ഒരു വൈബ് ഏതാണ്, അല്ലെങ്കിൽ ഇനി വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും വൈബൊക്കെ ഉണ്ടെങ്കിൽ അതും സെൻഡ് ചെയ്യാനായിട്ട് മറക്കണ്ട, ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ടാസ്ക് കഴിയുമ്പോഴത്തേക്കും നമുക്ക് സമ്മർ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് പ്ലാൻസ് ആണ് വരാൻ പോകുന്നത്. ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
0: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
2: In association with
3: Doha Bank.
2: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: ലൈഫിലെ ഇമ്പോർട്ടൻറ്റ് മൊമെൻറ്റ്സ്, എസ്പെഷ്യലി നമ്മളുടെ കുട്ടിക്കാലം, ചൈൽഡ്ഹുഡ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. കാരണം അവിടെ നിന്ന് പഠിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ത്രൂ ഔട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നത് അല്ലേ. അപ്പം അങ്ങനെ പഠിച്ച ഒരുപാട് നല്ല കാര്യങ്ങളും ഓർമ്മകളും ഒക്കെ മനസ്സിലുണ്ടായിരിക്കും. വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനോ 91.7 FM 917 ഈവനിങ്സിൻ്റെ ടൈം. നമ്മുടെ ഗെയിമിലേക്ക് കടന്നിട്ടേ ഉള്ളൂ. ചെറുതായിട്ട് ഒരു സമ്മറിൻ്റെ കാര്യം പറഞ്ഞ് നമ്മളിങ്ങനെ നിർത്തിയിട്ടുണ്ടായിരുന്നു. യെസ്, സമ്മർ ലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗെയിം തന്നെയാണ്. ബട്ട് ദെൻ രാവിലെ എണീറ്റ് കളിക്കാൻ പോകുന്നതൊക്കെ കുറച്ചിട്ടുണ്ടോ? ദാ നമ്മുടെ ആ ഒരു ഗെയിമും മാച്ചസും ഒക്കെ തന്നെ ഉഷാറായിട്ട് രാവിലത്തെ ആ ഒരു ടൈമാണ് നടക്കുന്നത്, എസ്പെഷ്യലി ഓൺ ഫ്രൈഡേയ്സ്. ഇവിടെ ആ ശീലത്തിനൊക്കെ മാറ്റം ഒരുപാട് വരുന്ന ഒരു സമയമാണ് സമ്മർ ടൈം എന്ന് പറയുന്നത്. ഇഫ് യു ആർ സ്റ്റിൽ ഗോയിങ്, ഒരു ചെറിയ അപ്ഡേറ്റ് ഉള്ളത്, വെള്ളം കുടിക്കാനായിട്ട് മറന്നു പോരുത് ആ ഒരു പോയിന്റിൽ. ഈവൻ ഇഫ് യു ആർ ഗോയിങ് ഔട്ട്, വെറുതെ ഓഫീസിൽ പോവുകയാണെങ്കിൽ പോലും വെള്ളം കയ്യിൽ കരുതാനായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോഴും ഇത് കേൾക്കുന്ന സമയത്ത് കയ്യിൽ ഒരു ബോട്ടിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സിപ്പ് ചെയ്യാനായിട്ട് മറക്കണ്ട. ബിക്കോസ് എക്സ്പേർട്സും ഡോക്ടേഴ്സും ഒക്കെ പറയുന്ന 15-20 മിനിറ്റ്സിൽ നമ്മളങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. നമ്മളറിയാതെ തന്നെ നമ്മുടെ ബോഡിയിൽ നിന്ന് ആ വാട്ടർ കണ്ടൻറ്റ് അല്ലെങ്കിൽ ഹൈഡ്രേഷൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് കാര്യങ്ങളൊക്കെ അതെ ഇതുവരെ എത്തിയ സ്ഥിതിക്ക് നമ്മുടെ സമ്മർ ഓർമ്മ, നാട്ടിലായിരിക്കുമ്പോഴുള്ള സമ്മറിൻ്റെ വിശേഷങ്ങൾ ഒരു പക്ഷേ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് ജനറേഷൻ അത്ര അങ്ങോട്ട് ഡൈജസ്റ്റ് ആവില്ല. പക്ഷെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് ഉണ്ടായിരിക്കാം. സമ്മർ ക്യാമ്പ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം, അതേപോലെ യാത്രകൾ ചെയ്യുന്ന സമയമായിരിക്കാം, ഫാമിലിയുടെ കൂടെ പ്രിയപ്പെട്ട കസിൻസ് വരുന്ന സമയമായിരിക്കാം. എന്തായിരുന്നു നിങ്ങളുടെ ആ ഒരു ഓൾ ടൈം ഗോ ത്രൂ അല്ലെങ്കിൽ ഫേവറേറ്റ് ായിട്ടുള്ള ആക്ടിവിറ്റി? നമുക്കിവിടെ ജെയ്സന്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ജെയ്സൺ പറയുന്നു, കസിൻസിന്റെ വീട്ടിൽ പോകുന്നത് തന്നെയാണ് ബ്രോ, ഞങ്ങളുടെ വീട്ടിലേക്കല്ല, ഞങ്ങൾ അവരുടെ വീട്ടിലേക്കായിരിക്കും പോകുന്നത്. നമുക്ക് നമ്മുടെ വീട് കണ്ട് കണ്ട് കണ്ട് ചില സമയത്ത് ബോറടിക്കുമല്ലോ. അപ്പോൾ ആ ബോറടിയൊക്കെ മാറ്റാനായിട്ട് പലപ്പോഴും കസിൻസിന്റെ വീട്ടിൽ പോയി അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഒരു സ്പെഷ്യൽ അറ്റൻഷൻ ഒക്കെ കിട്ടും. ആ ഒരു അറ്റൻഷന് വേണ്ടി പോകാറുണ്ട് എന്നാണ് ജെയ്സന്റെ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇതുപോലുള്ള ഓർമ്മകൾ ഒരുപാട് കാണും. അപ്പോൾ ആ ഓർമ്മകൾ ഒന്ന് വൈബ് ചെയ്ത് സെറ്റ് ചെയ്ത് ഇങ്ങനെ അയച്ചേ. ഒരു വോയിസ് മെസ്സേജ് ആയിട്ട് അയക്കാനാണെങ്കിൽ 555 555

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 8 മിനിറ്റും 54 സെക്കൻഡും. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ. ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
2: Punjiri kannulla pennalle.
3: Hi guys, this is Nikki Galrani here.
4: You are listening to
3: Radio Suno 91.7.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: 917 ഈവനിംഗ്. Once again, welcome back. Radio Sunna 91.7 FM, 917 Evenings. ഇന്നത്തെ ടൈം സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 22:39. വെൽ, ഈ ഒരു സമയത്ത് കുറച്ച് മുന്നേ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഇങ്ങനെ ഉത്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. പല രീതിയിലും എൻജോയ് ചെയ്യുന്ന ഒരു സമ്മർ ടൈം, നമ്മുടെയൊക്കെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു, ആ ചൈൽഡ്ഹുഡ് മെമ്മറീസൊക്കെ തന്നെ ഒരുപാട് പേര് എന്താ മെസ്സേജായിട്ട് അയക്കുന്നു. അമ്മ വീട്ടിൽ പോകലാണ് പതിവ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ എബിൻ തോമസിൻ്റെ മെസ്സേജ് വന്നിരിക്കുന്നത്. ജിജുയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ സഞ്ജയ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞങ്ങളും കൂട്ടുകാരും ഒക്കെ ആയിട്ടാണ് ഒത്തുകൂടാറുള്ളത്. കുറച്ച് മുന്നേ പറഞ്ഞ പോലെ ആ മരത്തിൻ്റെ അടിയിൽ ടെൻറ്റ് കിട്ടുന്ന ആ ഒരു ശീലം ഞങ്ങൾക്കുണ്ടായിരുന്നു കേട്ടോ എന്നുള്ള മെസ്സേജാണ് വന്നത്. ഷെഹബാസ് ആണ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഇതേപോലുള്ള ഒരുപാട് രസകരമായിട്ടുള്ള ഓർമ്മകൾ ഇങ്ങനെ സമ്മർ ടൈം നമുക്ക് ഉണ്ടായിരുന്നിരിക്കാം. അതൊക്കെ നമ്മുടെ വീട്ടിൽ റീക്രിയേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ കുട്ടികൾക്കും അതേപോലെ പറഞ്ഞ് നാളത്തെ കാലത്ത് അല്ലെങ്കിൽ നാളെ ഒരു കാലത്ത് എന്തെങ്കിലും അവരും ആലോചിക്കുമ്പോൾ പാസ്റ്റ് വേഴ്സ് ഓൾസോ ഗുഡ് എന്നുള്ള ആ ഒരു രീതിയിൽ അവർക്ക് വരുന്ന തലമുറയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. അതിനുള്ള പോസിബിലിറ്റീസ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് നമ്മളാണ്. അങ്ങനെ ഒത്തിരി പോസിബിലിറ്റീസ് തന്നെ നമ്മുടെ ചുറ്റുമുണ്ട്. ദ ഓൺലി തിങ് ഇസ് ദാറ്റ് നമ്മളതൊക്കെ അവെയർ ആയിരിക്കണം. ആൻഡ് ഓൾസോ മേക്ക് ഷുവർ ദറ്റ് വി സ്പെൻഡ് ടൈം വിത്ത് അവർ ഫാമിലി. ആ ഒരു കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദേ നമുക്ക് വീണ്ടും മനോഹരമായിട്ടുള്ള രണ്ട് വിഷസാണ്. ഒന്ന് വെഡിങ് ആനിവേഴ്സറി വിഷാണ്, ബട്ട് ദെൻ ഇറ്റ്സ് എ അഡ്വാൻസ് വിഷ്, നാളത്തേക്കുള്ള വിഷാണ്. എങ്കിൽ പോലും ദാ ഒരു വിഷിലേക്ക് തന്നെയാണ് പോകുന്നത്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ടു മീ. ഓ, ജിനോയുടെ വെഡിങ് ആനിവേഴ്സറി തന്നെ. അപ്പോൾ ജിനോയ്ക്കും അതേപോലെ തന്നെ ഷിൻറ്റോയ്ക്കും ഒരു അടിപൊളി വെഡിങ് ആനിവേഴ്സറി വിഷസ് കൂടെ പറയുന്നു ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനൗ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി, അഡ്വാൻസ് വിഷസ്. ഓൾസോ മറ്റൊരു വിഷസ് വന്നിരിക്കുന്നത് ഷംസിയുടെ അടുത്തു നിന്നാണ്. ഷംസി പറയുന്ന മെസ്സേജ് ഇങ്ങനെയാണ്. ഒരു സെക്കൻഡ് കൂടെ വേണേ. ഞങ്ങളുടെ ബത്തൂലിൻ്റെ, ഓക്കെ, ബത്തൂലിൻ്റെ ബർത്ത്ഡേ ആണ്. ഓക്കെ, ബത്തൂലിന് ഏറ്റവും അടിപൊളിയായിട്ടൊരു ബർത്ത്ഡേ വിഷസ് അറിയിക്കണം. ആദം, ആയിഷ, ഫാത്തിമ എന്നിവർ അറിയിക്കുന്ന വിഷാണ് എന്ന് പറഞ്ഞിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദമും അതേപോലെ തന്നെ ആയിഷയും ഫാത്തിമയും ഒക്കെ ചേർന്ന് ബത്തൂലിന് വേണ്ടി ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ബർത്ത്ഡേ വിഷസ് ഫ്രം ദി എൻറ്റയർ ടീം. ഹാപ്പി ബർത്ത്ഡേ.

വൺസ് അഗൈൻ ഹാപ്പി ബർത്ത്ഡേ. ആ ഒരു ബർത്ത്ഡേ വിഷസ് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ പോകുന്നത് ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക്. ബട്ട് ദെൻ ഐ ബി ബാക്ക്. പ്രശാന്ത് ബ്രോ, സന്ദീപ് ബ്രോ സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. സുഖമായിട്ടിരിക്കുന്നു പ്രശാന്ത് ബ്രോ, അവിടെ എങ്ങനെയാണെന്ന് കരുതുന്നു കേട്ടോ. ആൻഡ് യെസ് ശിവാജി എന്ന സിനിമയിലെ ഒരു അടിപൊളി ട്രാക്ക് കമ്മിങ് ഔട്ട് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വചനങ്ങളിലൂടെ.
1: നീ ആരെയെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതു നീ മറന്നുകളയുക. നിന്നെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും നീ മറന്നുകളയുക.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മൈരബ് ബാങ്കിനുള്ള സമയം.

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
1: ആകെ സെഡാണ് മോനെ.
2: സംസമീന്ന് ഒരു മന്തി കഴിച്ചാ തീരാന്ന് പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
3: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
4: Water bill. Stay hydrated and stay tuned.
5: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
6: Brought to you by
7: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
8: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
9: Hi, this is Suhasini.
10: You're listening to
9: Radio Suno 91.7. Ketu ketu kootukodam.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi authentic Arabic cuisine de Ruji Ariyam. Call 4000-1707.
4: In association with
5: Doha Bank.
4: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
6: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
7: Once again, welcome back to Radio Surno 91.7 FM 917 Evenings-ന്റെ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 47:52. ആൻഡ് യെസ്, ഈ ഒരു ടൈം പതിവ് പോലെ തന്നെ നമുക്കൊരു വിഷ് വന്നിട്ടുണ്ട്. ബർത്ത്ഡേ വിഷാണ്. അപ്പോൾ ആ ഒരു വിഷസിന് ഇമ്പോർട്ടൻസ് കൊണ്ട് ആദ്യം തന്നെ ആ വിഷിലേക്ക് വിപിനാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട വൈഫിന് വേണ്ടി ഒരു വെഡിങ് ആനിവേഴ്സറി വിഷ്. ഞങ്ങൾ 13-ാമത്തെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുകയാണ്. വൈഫിൻ്റെ പേര് ഗൗരി എന്നാണ്. അപ്പോൾ ഗൗരിക്കും അതേപോലെ തന്നെ ദി മെസ്സേജ് അയച്ചിരിക്കുന്ന റഫ്. ഓക്കെ ഓക്കെ, അയച്ച ആൾ വേറെയാണ് കേട്ടോ, വൈഫാണ്. പക്ഷേ മെസ്സേജ് ഇവിടെ വേറെ പേരാണ് ബ്രോ, വിപിൻ എന്നാണ് പേര് കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നേക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വിപിനും അതേപോലെ തന്നെ ഗൗരിക്കും വേണ്ടിയിട്ട് ഒരു അടിപൊളി വെഡിങ് ആനിവേഴ്സറി വിഷ് ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. യെസ്, ആ ഒരു വെഡിങ് ആനിവേഴ്സറി വിഷ് കൂടി പറയുമ്പോൾ ഖത്തറിൽ ഒരുപാട് ഇവൻ്റുകൾ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ ഇവൻ്റുകളുടെയും ഭാഗമാകാനായിട്ട് നമുക്ക് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീട്ടിൽ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഒരു യങ് ജനറേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ പുറത്ത് പോയേ മതിയാവുള്ളൂ. ആ ഒരു ടൈം ദാ വീണ്ടും വരികയാണ്. സമ്മർ ടൈം ആകുമ്പോൾ കുറേ പേരൊക്കെ പ്രിഫറബ്ലി ഇൻഡോർ ആക്ടിവിറ്റീസ് ആയിരിക്കും ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇൻഡോർ സ്പേസ് ആണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസവും കൂടി വെയിറ്റ് ചെയ്താൽ മതി. വി ഹാവ് സംതിങ് ഇൻട്രസ്റ്റിംഗ് കമ്മിങ് ആപ്പ്. ഖത്തർ ടോയ് ഫെസ്റ്റിവൽ 2026 നടക്കാൻ പോവുകയാണ്. ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെൻറ്ററിൽ ആസ് യൂഷ്വൽ അൺഫോർഗെറ്റബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ളൊരു കാര്യത്തിന് സംശയമൊന്നും വേണ്ട. ആൻഡ് ജൂലൈ 1 മുതൽ 31 വരെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ആ ഒരു ഇവൻ്റാണ്. ഇനിയിപ്പോൾ കുറച്ച് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. July 1st to July 31st നമുക്ക് ഖത്തർ ടോയ് ഫെസ്റ്റിവൽ ഇസ് ഗെറ്റിംഗ് റെഡി അറ്റ് DECC. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ അതിന് ബേസ് ചെയ്തിട്ട്, അതിൻ്റെ ടിക്കറ്റ് എങ്ങനെയാണ്, അല്ല ഇനി അവിടെ പോയാൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും, ഇതൊക്കെ അറിയാനായിട്ട് ഒത്തിരി പേര് വെയിറ്റിംഗ്. ആ ഒരു വെയിറ്റിംഗിൽ ദാ ഇപ്പോൾ തൽക്കാലം ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. ഐ വിൽ ബി ബാക്ക് വെരി സൂൺ വിത്ത് മോർ അപ്ഡേറ്റ്സ്, മോർ ഇവൻറ്റ്സ് ഇൻ ആൻഡ് അറൗണ്ട് ഖത്തർ. One of my favorite song is coming up. Gappi enna cinemayile oru wonderful track. Surat Santosh paadi irikkuna aa paattilekku.

0: ഫ്രീക്വൻസി.
1: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രീഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
2: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
5: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
4: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
6: 917 evenings.

സന്ദീപാണ് കൂടെയുള്ളത്. ഇത് 917 ഈവനിംഗ്സിന്റെ ടൈം. ഒരുപാട് ഖത്തർ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ തന്നെ ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഈ ഒരു ടൈമിൽ തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റിനുള്ള സമയം. നമ്മുടെ കയ്യിൽ യൂസ് ചെയ്യുന്ന ഫോൺ, ടെക്നോളജി ഹാസ് ഗ്രോൺ ലൈക്ക് എനിത്തിങ്. AI വെച്ചിട്ട് ഒത്തിരി കാര്യങ്ങളും സംഭവങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ, നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ ആപ്ലിക്കേഷൻസും തന്നെ, വെതർ ഇറ്റ്സ് ആൻഡ്രോയിഡ്, iOS, ഡസൻറ്റ് മാറ്റർ, ഏത് തന്നെ ആണെങ്കിലും അത് അഡ്വാൻസ്ഡ് ആയിരിക്കണം എന്നുള്ളത് ഖത്തറിലാണ് നമ്മളെന്നുണ്ടെങ്കിൽ നിർബന്ധമാണ്. മിനിസ്ട്രി ഓഫ് ട്രാൻസ്പോർട്ട് പബ്ലിക്കിനെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഒരു ആപ്പിൻ്റെ കാര്യങ്ങളും, ലേറ്റസ്റ്റ് ന്യൂസ്, ഇവൻറ്റ് സർവീസസ്, മിനിസ്ട്രിയുടെ വിഷൻ, അതെല്ലാം വൺ ടാപ്പിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ദർബ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി. ഇത് പ്ലേ സ്റ്റോറിലും അതേപോലെ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോർ ആൻഡ് ഓൾസോ ആപ്പ് സ്റ്റോറിലും രണ്ടിലും തന്നെ അവൈലബിൾ ആണ് എന്നുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഏറ്റവും അധികം നമ്മുടെ ട്രാൻസ്പോർട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റ്സ്, ഇത് മാത്രമല്ല നമ്മുടെ ട്രാൻസാക്ഷൻ ലോകത്ത് എവിടെയാണെങ്കിലും എനി ടൈം എനി വെയർ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇൻ്റർഫേസ്. സോ റാദർ ദാൻ ഒരു ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെ നമ്മുടെ കയ്യിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഈസി അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള, അതേപോലെ തന്നെ റിയൽ ടൈം അപ്ഡേറ്റ്സും ഡിജിറ്റൽ സർവീസസും ഒക്കെ കോംപ്രിഹെൻസീവ് ആയിട്ട് നമ്മുടെ അരികിലേക്ക് എത്തിക്കുകയാണ് ദർബ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആപ്പ്. സോ ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മിനിസ്ട്രി ഓഫ് ട്രാൻസ്പോർട്ട് അവരെ ഒക്കെ തന്നെ എൻകറേജ് ചെയ്യുകയാണ് ടു ഓൾ ദ മെമ്പേഴ്സ് ടു ദ പബ്ലിക് ഇൻ ഖത്തർ ദർബ് മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ചിലപ്പോൾ ഭാവിയിൽ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ മാൻഡേറ്ററി ആവുന്ന ടൈമും ഉണ്ടാവാം, എങ്കിലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. വൈ? ബിക്കോസ് വളരെ ഈസി ആയിട്ട്, യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പം നമ്മുടെ അരികിലേക്ക് എത്തിക്കുന്നത്. ചില കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ ക്വിക്കായിട്ടും എഫിഷ്യൻറ്റും ആയിട്ട് നമ്മുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളത് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അങ്ങനെ ഒരു ആപ്പാണ് എന്നാണ് അറിയാൻ പറ്റുന്നത്. DARB എന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ. ഗൂഗിൾ പ്ലേ സ്റ്റോർ ആണെങ്കിലും ആപ്പ് സ്റ്റോർ ആണെങ്കിലും ദർബ് DARB എന്ന് സെർച്ച് ചെയ്ത് ആ ഒരു സംഭവം ഒന്ന്, ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അപ്പോഴത്തേക്ക് നമുക്കൊരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് വീണ്ടും പോയാലോ. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖത്താർസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ 13:55 യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: You're listening to 917 Evenings. Joy Alukas 917 Evenings, presented by Joy Alukas, world's favorite jeweler.
4: Powered by
5: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfoon, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4001707.
6: In association with
7: Doha Bank,
6: make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
3: And
8: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

0: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.
4: One, seven evenings.

0: Enjoy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4001707.
1: In association with
3: Doha Bank,
1: make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
0: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Welcome once again. Welcome back to Radio Sunna 91.7 FM 917 evenings in the time. Sandeep Anu Khuda join cheyunnathu. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 33:06. ഈ ഒരു ടൈമിൽ ഖത്തറിലെ ഇവൻറ്റ്സ് ഒക്കെ എന്തൊക്കെയാണ് നടക്കുന്നത്, ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിലേക്ക് ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിരുന്നു. ആൻഡ് ഓൾറെഡി നമ്മൾ അടുത്ത മാസം നടക്കാൻ പോകുന്ന ഇവൻറ്റിനെ പറ്റിയിട്ട് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കറൻ്റ്ലി റണ്ണിംഗ് ആയിട്ടുള്ള ഒരു ഇവൻറ്റിൻ്റെ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത്. ദോഹ സമ്മർ ട്രേഡ് ഫെയർ 2026 നടക്കുകയാണ് ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെൻറ്ററിൽ അൺടിൽ ജൂലൈ 4 വരെ. അപ്പോൾ ഇനി അധിക ദിവസങ്ങളില്ല എങ്കിലും ഓൾമോസ്റ്റ് ഒരു 1 വീക്ക് നമുക്ക് ഈ ഒരു വീക്ക് തുടങ്ങുമ്പോൾ തന്നെ കാര്യങ്ങളും പ്ലാനിങ്ങും ബഡ്ജറ്റ് പ്ലാനിങ്ങും ഒക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇതേപോലുള്ള ഫെയറും കാര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് സംഭവങ്ങൾ തന്നെ നമുക്ക് ഒരുപക്ഷെ നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഉള്ള ഒത്തിരി ഐറ്റംസും കാര്യങ്ങളും ഒക്കെ തന്നെ പെർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ സീസണൽ ഷോപ്പിംഗ് ആണെങ്കിലും ഫാമിലി ഇവൻസിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിംഗ് ആണെങ്കിലും ഒക്കെ തന്നെ അത് എസെൻഷ്യൽസ് ആയിട്ട് നമുക്ക് കുറച്ചുകൂടി എന്താണ് റേറ്റ് കാര്യങ്ങളൊക്കെ തന്നെ കുറച്ച് മേടിക്കാനായിട്ട് പറ്റും. ഇതേപോലുള്ള ഫെയറുകളിൽ പോകുമ്പോൾ അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള മാസീവ് ഡിസ്കൗണ്ട്സോടുകൂടി ഡ്രസ്സസ്, പെർഫ്യൂംസ്, ഹോംവെയർ, അതേപോലെ തന്നെ നമ്മളുടെ ഫാമിലി ആക്സസ്, ഐ മീൻ ഫാമിലി എസെൻഷ്യൽസ്, ഡെയിലി ആക്സസറീസ്, ഇതൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് റൈറ്റ് അൺടിൽ ജൂലൈ 4 എന്നുള്ളത് മറക്കണ്ട. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത്. അപ്പോൾ ആ ഒരു ടൈമൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. ഇഫ് യു ഹവ് നോട്ട് വെന്റ് ടു ദോഹ, ഐ മീൻ DCC, പ്ലീസ് മേക്ക് ഷുവർ ആ ഒരു ഈവനിങ് ടൈം നമുക്ക് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മളിപ്പോൾ കൂടുതലും ഓപ്റ്റ് ചെയ്യുന്ന ഇൻഡോർ ഇവൻറ്റ്സ് ആയിരിക്കുമല്ലോ. അപ്പോൾ എന്ത് ഇവൻറ്റ്സ് ആണെങ്കിലും അത് ഇൻഡോർ പ്രിഫർ ചെയ്യുന്നവർക്ക് ഏറ്റവും അടിപൊളിയായിട്ട് തന്നെയാണ് DCC അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇനിയും ഇവൻറ്റുകൾ ഒരുപാട് ഉണ്ട്. ഷോപ്പിംഗ് എക്സിബിഷൻസ് നടക്കുന്നുണ്ട് ഖത്താറ കൾച്ചറൽ വില്ലേജിൽ. ആ ഇവൻറ്റിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസിലേക്ക് ഞാൻ വരാം. ബട്ട് ആസ് ഓഫ് നൗ സമ്മർ ട്രേഡ് ഫെയർ 2026 ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെൻറ്ററിൽ നടക്കുന്ന ആ ഒരു ഗംഭീരമായിട്ടുള്ള ഇവൻറ്റിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് നേരെ പോകുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മറ്റൊരു ട്രാക്ക്. ദിസ് ഇസ് ഖത്താർസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Spotify and Gaana.
1: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
2: Water bill. Stay hydrated and stay tuned.
3: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
4: Brought to you by.
5: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460 ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460666

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA. സൂര്യനായി
3: തഴുകി ഉറക്ക. ഹായ് റേഡിയോ സുനോ ഡിസ്പ്ലേ, ഞാൻ നിങ്ങളുടെ ശിശു നാരായണൻ.
4: യു ആർ ലിസ്ണിംഗ് ടു
3: റേഡിയോ സുനോ. ഇനി കേട്ട് കേട്ട് ഊട്ടു കൂടാ.
5: 917 evenings.

ജീൻസ് എന്ന മൂവിയിലെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ട്രാക്ക് ഇതാക്കിയിട്ടുകൊണ്ടിരുന്നത് റേഡിയോ സുനു 91.7 FM-ലൂടെ. സന്ദീപാണ് കൂടെയുള്ളത്. 917 ഈവനിങ്സിന്റെ ടൈം, സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 52 മിനിറ്റും 34 സെക്കൻഡും. വണ്ടർഫുള്ളി ഒരു ദിവസം, ഒരു ബ്യൂട്ടിഫുൾ ഈവനിങ് ഡേ എൻഡ് ചെയ്യാൻ പോകുന്നു. ഇനിയിപ്പോൾ പുതിയൊരു മാസത്തിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീട്ടിലാവശ്യമുള്ള സാധനങ്ങൾ അതേപോലെ തന്നെ നമുക്ക് നാട്ടിലോട്ടൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് ഒത്തിരി സംഭവങ്ങളൊക്കെ പ്ലാനിങ്ങിലുണ്ട് എന്നുണ്ടെങ്കിൽ ഒരുപാട് എക്സിബിഷൻസും ഷോപ്പിംഗ് എക്സിബിഷൻസ് എസ്പെഷ്യലി നടക്കുന്നുണ്ട് ഇൻ ആൻഡ് അറൌണ്ട് ഖത്തർ. ഒരെണ്ണം DCC-യിലാണ് എന്നുള്ളത് പറഞ്ഞു. അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഖത്താര കൾച്ചറൽ വില്ലേജിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ഖത്താര ഹാൾ നമ്പർ 12-ൽ വീണ്ടും ഒരു എക്സിബിഷനാണ്. അഗെയിൻ ദിസ് ഇസ് എക്സ്ക്ലൂസീവ്ലി ഫോർ ഫാമിലി കേട്ടോ. സോ ഫാമിലിക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ തന്നെ നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ആ കൂട്ടത്തിൽ ഇറ്റ് ഈസ് ആക്ച്വലി ആ ഒരു ടൈമിംഗ് അവോയ്ഡ് ചെയ്തിട്ട് ആണ് വർക്ക് ചെയ്യുന്നത്. സോ ടൈമിങ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്യാനായിട്ട് മറക്കണ്ട. സാറ്റർഡേ ടു തേഴ്സ്ഡേ 10 AM to 10 PM, വിച്ച് ഇസ് രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെ ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് ഫ്രൈഡേ ടൈമിങ്സ് നോക്കുകയാണെങ്കിൽ വീക്കെൻഡിൽ പോകാനാണ് പ്രിഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആഫ്റ്റർനൂൺ 3 മണി മുതൽ രാത്രി 11 മണി വരെയാണ് ഈ ഒരു ഇവൻറ്റ് ഓൺ ആവുന്നത്. എന്തായാലും അതിഗംഭീരമായിട്ടാണ് ഖത്താരയിൽ ഈ ഒരു ഷോപ്പിംഗ് ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത്. സമ എക്സിബിഷനാണ്, നമുക്ക് വേണ്ട സംഭവങ്ങളൊക്കെ തന്നെ, സ്പെഷ്യലി ഇഫ് യു വോണ്ട് ടു ഗിഫ്റ്റ് സംതിങ് സ്പെഷ്യൽ ടു സംവൺ, ദൈ മേക്ക് യൂസ് ഓഫ് ദിസ് ഓപ്പർച്യൂണിറ്റി. കാരണം ഇവിടെ നിന്നൊക്കെ മേടിക്കുന്ന സംഭവങ്ങൾ നമുക്കൊരു പക്ഷേ ലൈഫിൽ വൺസ് ഇൻ എ ലൈഫ് ടൈം മേടിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ആ ഡേറ്റ് കൂടി ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്, 27 June, which is already started. ഇന്നലെ ആരംഭിച്ച ഇവൻറ്റ് ഇനി 3rd വരെ, July 3 വരെയാണ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ സ്പെയർ ചെയ്യുക, മാക്സിമം ഫാമിലിയൊക്കെ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ മേക്ക് യൂസ് ഓഫ് ദിസ് ഓപ്പർച്യൂണിറ്റി. ഒരു ചെറിയ ടിപ്പ് കൂടെയാണ്, കാരണം പുറമേ മേടിക്കുന്ന പല പ്രോഡക്ട്സുകളും അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു എക്സിബിഷനിൽ കാണുന്നതിന് അല്ലാണ്ട് ലോക്കലായിട്ട് പോയി പർച്ചേസ് ചെയ്താൽ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഭയങ്കരമായിരിക്കും. ഇതൊക്കെ ഡിസ്കൗണ്ട് റേറ്റിൽ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും. സോ ഷോപ്പിംഗ് പ്ലാൻസ് ഓണാക്കി, 2 ഇവൻറ്റ്സ് ഓൾറെഡി ഖത്തറിൽ തന്നെ ഉണ്ട്. ഇനി അതല്ല എൻ്റർടൈൻമെൻറ്റ് വെയിറ്റ് ചെയ്താണ് ഇരിക്കുന്നതെങ്കിൽ കുറച്ച് നേരം ഒന്നുകൂടെ വെയിറ്റ് ചെയ്തോളൂ. എൻ്റർടൈൻമെൻറ്റ് ഇസ് ഹിയർ, പക്ഷേ മറ്റൊരു എൻ്റർടൈനിങ് ആയിട്ടുള്ള ഇവൻറ്റിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വചനങ്ങളിലൂടെ
1: ആപൽക്കരമെങ്കിലും സത്യം പറയുക, വിജയം അതിലാണുള്ളത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ഉബാങ്കിനുള്ള സമയം.

0: 97 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
0: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi authentic Arabic cuisine. Ruchi Ariyam. Call 4000-1707.
2: In association with
3: Doha Bank.
2: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
3: Once again, welcome back. Radio Suno 91.7 FM 917 evenings in a time. ഇവന്റിന്റെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ഇവന്റുകൾ, സ്പെഷ്യലി ഷോപ്പിംഗ് റിലേറ്റ് ചെയ്ത് നാട്ടിലോട്ടൊക്കെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പർച്ചേസിന് പറ്റിയ കുറച്ച് സ്ഥലങ്ങളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത്. ബട്ട് ദെൻ ഇപ്പോൾ നമുക്ക് ഫാമിലി ഉണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ വരുന്നുണ്ട് വീട്ടിലോട്ടെന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഉണ്ട്. ഒരു സ്റ്റോറി ടെല്ലിംഗ് എക്സ്പീരിയൻസോടുകൂടി ഗംഭീരായിട്ട് സ്റ്റാർസ്, അണ്ടർ ദ സ്റ്റാർസ്, ആ നക്ഷത്രമൊക്കെ കണ്ട് ഒന്ന് ആസ്വദിച്ച ഔട്ട്ഡോർ എക്സ്പീരിയൻസ് രാത്രി എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ദിസ് ഇവൻ്റ് ഈസ് ഗോയിങ് ടു ബി എ ലെറ്റ്. 3rd നടക്കുന്നത്. സോ ജൂലൈ 3rd നമുക്ക് പറയുന്നത് ഇൻഡിവിജ്വലി 35 riyals ആണ് എൻട്രി. ബട്ട് ദെൻ പുറത്ത് 974 beach ഒരു ഫാമിലി എക്സ്പീരിയൻസ് ഈസ് വർത്ത് ഇറ്റ്. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു 15 riyals മാത്രമേ ഉള്ളൂ, 6 to 14 age. അത് മാത്രമാണ് നമുക്കിപ്പോൾ കിട്ടുന്ന ഇൻഫർമേഷൻ. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ ഞാൻ ദാ എത്തിക്കുകയാണ്. അഡൾട്ട്സിന് 35 riyals ആൻഡ് ഓൾസോ കിഡ്സിന് 15 riyals ആണ് പറഞ്ഞിരിക്കുന്നത്. വൈകുന്നേരം 7 മുതൽ രാത്രി 12 വരെ, 11:59 ഇവൻ്റ് അവസാനിക്കും എന്നുള്ളതാണ് നമുക്കറിയാനായിട്ട് സാധിക്കുന്നത്. ഒരുപാട് ഔട്ട്ഡോർ മൂവി സ്ക്രീനിങ്ങും സ്റ്റോറി ടെല്ലിങ്ങും അതിൻ്റെ കൂടെ തന്നെ യുണീക്കായിട്ടുള്ള ഒരു ഫാമിലി ഗ്യാദറിങ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു അണ്ടർ ദ സ്റ്റാർസ് നമുക്ക് വേണ്ടി ഒരുക്കുന്നത്. അപ്പോൾ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാര്യം അല്ലേ, രാത്രി ടൈം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ആ 974 beach ഭാഗത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ജൂലൈ 3rd ബുക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട. ഞാൻ ഓൾറെഡി അതിൻ്റെ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇഫ് അറ്റ് ഓൾ യു ഹാവ് എനി ഡൗട്ട്സ് റിഗാർഡിംഗ് ടു ദിസ് 5109904 ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി എന്നാണ് കേട്ടോ പറയാൻ. അപ്പോൾ ആ ഒരു നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ, 5109909041. ഗംഭീരായിട്ടുള്ളൊരു ഇവൻ്റ് ആയിരിക്കും അല്ലേ. ഒന്ന് ആലോചിക്കുകയേ, ആ നക്ഷത്രങ്ങൾക്ക് താഴെ ഫാമിലി ആയിട്ട് കഥയൊക്കെ കേട്ട് ചെന്ന് ഫുഡൊക്കെ കഴിച്ചിരിക്കുമ്പോൾ ഉള്ള ആ ഫീൽ എന്ന് പറയുന്നത് വേറെ ലെവലായിരിക്കും. ആൻഡ് ദർ ഇസ് നോ ഡിബേറ്റ് ഓൺ ദിസ്. നാട്ടിൽ ശരിക്കും വീട്ടിൽ കറണ്ടൊക്കെ പോകുമ്പോൾ ലോഡ് ഷെഡിംഗ് ഉള്ള സമയത്ത് വെള്ള പോയി ഇതേപോലെ ഇരിക്കാറുണ്ട്, പല കാര്യങ്ങളുമൊക്കെ സംസാരിച്ചുകൊണ്ട്. അന്ന് പിന്നെ ഫോണില്ലാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു, വേറെ ഫോണിൻ്റെ അകത്ത് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യലൊന്നുമില്ല, കഥകൾ പറയലാണ് യൂഷ്വലി. വീട്ടിൽ അമ്മൂമ്മമാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ അടുത്ത് പോയി കുറേ നേരം ഇരുന്ന് ആ കഥയൊക്കെ കേൾക്കുമ്പോൾ മനസ്സിനൊരു സമാധാനമാണ്. അന്ന് നമുക്ക് ആ സ്ട്രെസ്സും കാര്യങ്ങളൊന്നുമില്ല. സോ കുട്ടികൾക്കും സ്ട്രെസ്സ് വരാനുള്ള സാധ്യത ഇപ്പോഴത്തെ ആ ഒരു ക്ലൈമറ്റ് റിലേറ്റ് ചെയ്ത് എക്സ്പേർട്സ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ലെറ്റ്സ് കീപ്പ് എൻ ഐ ഓൺ ദിസ്. കുട്ടികളൊക്കെ കൊണ്ട് പുറത്ത് പോകണം എന്നുള്ളതാണ് ആ ഒരു ഫൈനൽ സംഭവം. അപ്പോൾ ആ കാര്യങ്ങളിലോട്ടൊക്കെ ആഡ് ഓൺ ചെയ്ത് ഒത്തിരി ഇവൻസുകൾ ഖത്തറിൽ വരുന്നുണ്ട്. ഇൻഫോർമേഷൻസ് ഒക്കെ നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ച് സന്ദീപാണ് കൂടിയുള്ളത്. ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: എല്ലാവർക്കും നമസ്കാരം, ഞാൻ ഗായിക കെ എസ് ചിത്ര.
3: യു ആർ ലിസ്ണിംഗ് ടു
2: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
4: Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
5: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ 15:21. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഫേവറേറ്റ് FM സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: Let's play football.
0: Football Mania.
2: ഗോൾ അടിച്ചും അടിപ്പിച്ചും ജൂഡ് ബെല്ലിംഗ്ഹാം കളം നിറഞ്ഞപ്പോൾ ഫിഫ ലോകകപ്പ് ഗ്രൂപ്പ് എൽ പോരാട്ടത്തിൽ പനാമയെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് തകർത്ത് ഇംഗ്ലണ്ട് റൌണ്ട് ഓഫ് 32 പ്രവേശിച്ചു. ഈ മത്സരത്തോടെ മറ്റൊരു നേട്ടം കൂടി ഹാരി കെയ്ൻ സ്വന്തമാക്കി. ഇംഗ്ലണ്ടിന്റെ ലോകകപ്പ് ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരനെന്ന ചരിത്ര നേട്ടം ക്യാപ്റ്റൻ ഹാരി കെയ്ൻ സ്വന്തമാക്കി. ഇതിഹാസ താരം ഗാരി ലിനേക്കറുടെ 10 എന്ന റെക്കോർഡാണ് കെയ്ൻ പഴങ്കഥയാക്കിയത്. ലോകകപ്പിൽ ഹാരി കെയ്ന്റെ സമ്പാദ്യം ഇപ്പോൾ 11
3: 7 evenings. You are

വെൽക്കം വെൽക്കം വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സോണർ 91.7 FM 917 ഇവനിംഗ്സിന്റെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. June 28 ഏറ്റവും ഗംഭീരായിട്ടുള്ള ഒരു ഈവനിംഗ് തന്നെ അല്ലേ? എല്ലാവരും അടിപൊളിയായിട്ട് ആ ഒരു ദിവസം ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യുമ്പോൾ 2026 ആറ് മാസങ്ങൾ ഓൾമോസ്റ്റ് ഇതാ പിന്നിടുന്നു. ആൻഡ് അതൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ വരുന്നത് അടുത്ത ആ ഒരു ക്വാർട്ടറാണ്. വേറെ ലൈക്ക് ക്വാർട്ടറല്ലോ, അടുത്തൊരു ഹാഫാണ്. യെസ്, അപ്പോൾ ആ ഒരു ഹാഫിൽ ഒത്തിരി പ്ലാനിങ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചത് ചെയ്യാനായിട്ട് മറന്നു പോകണ്ട എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി ഞാൻ നിങ്ങളുടെ ഡ്രൈവിൽ ജോയിൻ ചെയ്യുകയാണ്. ബട്ട് ദെൻ ഈ ഒരു പോയിന്റിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ ഖത്തറിന് ചുറ്റും നടക്കുന്ന ഇവന്റ്സിനെ പറ്റിയിട്ട് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിലെ ഏറ്റവും അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ഇവന്റ് പേഴ്സണലി എനിക്ക് തോന്നിയതാണ്. ഭയങ്കര അഡ്വഞ്ചറസ് ആകാനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് പേര് പോയിട്ടും ഉണ്ടായിരിക്കും. ഒരു സൺറൈസ് രാവിലെ ആ ഒരു ടൈമിലാണ് നിങ്ങൾക്ക് അൽക്കൂർ ഭാഗത്തേക്ക് പർപ്പിൾ ഐലൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ മാംഗ്രോവ് കയാക്കിംഗ് അഡ്വഞ്ചറാണ് കാത്തിരിക്കുന്നത്. ആൻഡ് ഓൾസോ ബുക്കും കാര്യങ്ങളും ചെയ്തിട്ട് നമുക്ക് അവിടെ പോകാനായിട്ട് പറ്റുള്ളൂ. സൺസെറ്റും ഐ മീൻ സൺറൈസ് മാത്രമല്ല, സൺസെറ്റ് ടൈമിലും ആ ഒരു ടൂറ് നമുക്ക് സെറ്റായിട്ട് ചെയ്യാൻ പറ്റും. സോ കയാക്കിംഗ് എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു കാര്യമാണ്. എത്രത്തോളം പോസിബിലിറ്റീസ് ആണ് ഖത്തറിലുള്ളത് നമുക്ക് പോയി കുറച്ചൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ. എസ്പെഷ്യലി ഈ രണ്ട് ടൈമിങ്സും ഒന്ന് നോക്കുക. നമുക്ക് ആ ഒരു ടൈമിങ്സിൽ പോയി അവിടെ വീക്കെൻഡ് മാത്രമല്ല എല്ലാ ദിവസങ്ങളിലും ഉണ്ടാകും എന്നുള്ളതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ സ്പെഷ്യലായിട്ട് ആ ഡേറ്റ്സ് അൺടിൽ 30th of September നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പർപ്പിൾ ഐലൻഡ് ഖത്തറിലേക്ക് പോയ മാംഗ്രൂവ് ഫോറസ്റ്റ് ഈ ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് തന്നെയാണ്. സോ സൺറൈസ് ടൈമിംഗ് എന്ന് പറയുന്നത് 5 o'clock to 7 o'clock ആൻഡ് സൺസെറ്റ് ടൂർ എന്ന് പറയുന്നത് 4 മണി മുതൽ വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെയാണ്. പേയ്മെൻ്റ് ഉണ്ട്, ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ തന്നെ ഫീയും എൻട്രി ഫീയും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ട്. പക്ഷേ ഇറ്റ്സ് വർത്ത് എന്നുള്ളത് തോന്നുന്നു. കാരണം ഫാമിലിയൊക്കെ ആയിട്ട് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഖത്തറിൽ നമുക്ക് കിട്ടുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ദേ ഹാവ് മെയ്ഡ് ഇറ്റ് പോസിബിൾ. ഒരുപാട് കയാക്കിംഗ് എക്സ്പീരിയൻസ് ഉള്ളവർക്കറിയാം ഫണ്ടമെൻ്റൽ ഓഫ് കയാക്കിംഗ് ആൻഡ് ഓൾസോ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അതിൻ്റെ കൂടെ തന്നെ ഒരു ഗൈഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും, അലോങ് വിത്ത് റിഫ്രഷ്മെൻസും ഒക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. ബേർഡ് വാച്ചിങ്, വൈൽഡ് ലൈഫ് ഒബ്സർവേഷൻ, സർട്ടിഫൈഡ് ആയിട്ടുള്ള ലൈഫ് ഗൈഡ് ഗാർഡും കാര്യങ്ങളൊക്കെ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് പേടി അങ്ങനത്തെ സംഭവങ്ങളൊന്നും വേണ്ട. അപ്പോൾ വീട്ടിൽ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിലും അവരെ ടേക്ക് കെയർ ചെയ്യാനായിട്ടും ആൾക്കാർ അവിടെ ഉണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ഒരു കയാക്കിംഗ് എക്സ്പീരിയൻസ് ഈവൻ ഇഫ് യു ആർ എ ഫാമിലി എൻജോയ് ചെയ്യാനായിട്ടാണ് മാംഗ്രോവ് ഫോറസ്റ്റിൽ ദേ ആ ഒരു പർപ്പിൾ ഐലൻഡിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഇൻഫർമേഷൻ കൂടി എത്തുമ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു നമുക്ക് കാണേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ തന്നെ ഡിസ്ക്ലോസ് ചെയ്ത് പോയിട്ടുണ്ട്. ഇനിയും ഒരുപാട് ഇവൻറ്റ്സ് വരാനുണ്ട്. ബാക്കി വിശേഷങ്ങളിലേക്ക് വരാം. ഇപ്പോൾ തൽക്കാലം ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് പോയാലോ? എന്തായാലും ഷട്ട് ഡൗൺ ചെയ്യുകയാണ് ഒരു ദിവസം. ഏറ്റവും മനോഹരമായിട്ട് തന്നെ ഈ ഒരു വീക്ക് സ്റ്റാർട്ടായി. നമ്മൾ ആ ഒരു റണ്ണിങ് ഫേസിലാണ് ഇപ്പോൾ. നാളെ റണ്ണിങ്ങിൻ്റെ ആക്സിലറേഷൻ കുറച്ച് കൂട്ടാനായിട്ട് മറന്നു പോകരുത് എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഋതു എന്ന സിനിമയിലെ പാട്ടിലേക്കാണ്.

0: കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ. സീലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.

0: Once again, welcome back. Radio Zone 91.7 FM. സന്ദീപ് ആണ് കൂടെയുള്ളത്. ഒരുപാട് വിശേഷങ്ങൾ, എസ്പെഷ്യലി ഇത് ഇന്നത്തെ ദിവസം നമ്മൾ ഒരുപാട് ഖത്തറിൽ നടക്കുന്ന ഇവൻറ്റ്സ്, നമുക്ക് പോകാൻ പറ്റുന്ന ഫാമിലി ആയിട്ട് പോകാൻ പറ്റുന്ന ഇവൻറ്റ്സ്, അല്ലാതെ നമുക്ക് എവിടെ പോകാം എന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ വീണ്ടും ഓർപ്പിക്കുകയാണ്, ഒരുപാട് ന്യൂസും കാര്യങ്ങളും ഒക്കെ കണ്ടു പോകുമ്പോൾ ഇൻഫാക്റ്റ് അതിൻ്റെ ആ ഒരു ക്രൂഷ്യാലിറ്റിയും കാര്യങ്ങളും, സമ്മർ ടൈമാണ്, പേടിക്കാനല്ല പക്ഷേ തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു ആരോഗ്യത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ തന്നെ, വെള്ളം കുടിക്കാനും അതേപോലെ ഹൈഡ്രേറ്റ് ചെയ്യാനും എന്ന് കേൾക്കുമ്പോൾ അറ്റ് ദാറ്റ് പോയിൻറ്റ് കറക്റ്റായിട്ട് എക്സ്പേർട്സ് പറയുന്ന അഡ്വൈസ്, സ്പെഷ്യലി നമ്മൾ പാസ് ഓൺ ചെയ്യുന്ന ഈ ഇൻഫർമേഷൻ ഡോക്ടേഴ്സും അതേപോലെ തന്നെ എക്സ്പേർട്സും പറയുന്ന നൽകുന്ന ഇൻസ്ട്രക്ഷൻസ് തന്നെയാണ്. 15 to 20 മിനിറ്റ്സിൽ വെള്ളം കുടിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി ഇന്നത്തെ ദിവസം ഞാൻ ദേ ചെറുതായിട്ടൊന്ന് ടാറ്റ ബൈ ബൈ പറയുകയാണ്. 917 Evenings നിന്ന് നാളെ ഒരുപാട് പാട്ടുകളും ഒരുപാട് വിശേഷങ്ങൾക്കൊക്കെ ആയിട്ട് കാത്തിരിക്കുക. വീണ്ടും കേട്ടുമുട്ടത്തെ വരയ്ക്കും സന്ദീപ് സൈനിങ് ഓഫ്. സീ യു ഓൾ ടുമോറോ.
1: This is Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Google Play Store and App Store.
2: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
3: Naseem Surgical and Medical Center.
4: നമസ്കാരം, ഞാൻ ഡോക്ടർ ഷിജോ എം എൻ, നസീം മെഡിക്കൽ സെന്റർ, അൽക്കോർ ബ്രാഞ്ചിലെ ഇന്റേണൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ആണ്. വേനൽക്കാലത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. സൂര്യതാപം ഏൽക്കുന്നത് ഒഴിവാക്കുക. പകൽ 10 മണി മുതൽ 4 മണി വരെ പുറത്തു പോകാതിരിക്കുക. പുറത്തു പോവുകയാണെങ്കിൽ SPF 30 മുകളിലുള്ള സൺസ്ക്രീൻ ലോഷൻസ് ഉപയോഗിക്കുക. അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. നിർജലീകരണം ഒഴിവാക്കുക. ആവശ്യത്തിന് വെള്ളം കുടിക്കാം. ഒരു ദിവസം 10 മുതൽ 12 ഗ്ലാസ് വരെ നല്ലതാണ്. കൂടുതൽ വിയർക്കുന്ന ആളാണെങ്കിൽ ഇലക്ട്രോലൈറ്റ് റിച്ചായ ORS ഉപയോഗിക്കാം. കോഫി, എനർജി ഡ്രിങ്ക്സ്, സോഡ തുടങ്ങിയവ കൂടുതൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കുന്നതിനാൽ ഒഴിവാക്കുക. വാട്ടർമെലൺ, ഓറഞ്ച്, കുക്കുംബർ തുടങ്ങിയ വാട്ടർ ഡെൻസായിട്ടുള്ള ഫ്രൂട്ടുകൾ നല്ലതാണ്. അധിക വിയർപ്പ്, തലകറക്കം, ഛർദി, നെഞ്ചടിപ്പ്, ശരീരോഷ്മാവ് 40 ഡിഗ്രിയിൽ കൂടുതൽ തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അടുത്ത ഹോസ്പിറ്റലിൽ ഉടനെ ചെക്ക് ചെയ്യുക. ചൂടുകാലത്ത് ആരോഗ്യം നിലനിർത്താൻ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. നന്ദി.
3: Naseem Surgical and Medical Center. Appointment kal kai vilikyu 44111133. 917 Evenings.

0: ഹായ്, ഞാൻ ദുൽഖർ സൽമാൻ.
1: എനിക്കറിയാം താൻ വരുമെന്ന്.
2: നീ വിളിക്ക്, നമുക്ക് നോക്കാം.
0: റേഡിയോ സുനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ആക്ഷൻ
1: മോനെ ദിനേശ അതിമോഹമാണ് അതിമോഹം
0: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല ഓ ഡ്രാമ
2: എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്യം
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ
3: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
4: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.
5: Hi, this is your singer Rahul Nambiar.
6: വസന്തമുല്ലൈ പോലെ വന്ന്
5: You're listening to Radio Suno 91.7, Qatar's favorite radio station.
7: കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Sea Ring Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.
6: Just feel like you're home.
7: Radio Suno 91.3.

91.7 FM. 91.7 FM. Qatar's favorite radio station.

0: ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ദിലീപ്.
1: യു ആർ ലിസണിംഗ് ടു
0: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കഴിഞ്ഞാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
1: അനിയനുണ്ട് തീർക്കരുതേ, പായസം വരുന്നുണ്ട്.
2: ഇവിടെയൊക്കെ പായസം കഴിഞ്ഞാൽ മോനെ.
3: നമസ്കാരം, ഞാൻ നന്ദു.
4: യു ആർ ലിസ്ണിംഗ് ടു
3: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Uridu TV channel number 911.
1: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
3: റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്.
1: പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
4: Joy Alukas 917 evenings
5: presented by Joy Alukas world's favorite jeweler
0: powered by
6: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruji ariyam call 4001707
7: in association with Doha Bank make shopping more rewarding get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
5: And
8: Marza Hypermarket. Be fresh. Be you. Visit your nearest store today.
2: Radio Suno 91.

91.7 FM. Qatar's favorite radio station.

91.7 FM Qatar's You are listening to Radio Sunno 91.7 FM.

Radio Suno 91.7 FM. 91.7 FM. Qatar's favorite radio station.

सुनो 91.7 FM, कतर्स फेवरेट रेडियो स्टेशन।

0: 91.7 FM.
1: Qatar's favorite radio station.